നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പലർക്കുമുള്ള ഒരു പോരായ്മയാണ്, ചിലതൊക്കെ ചെയ്യാൻ ഉറച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് തീരുമാനിക്കാനാവണില്ല. തീരുമാനിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, തീരുമാനിക്കാനുള്ള കഴിവ് തനിക്കുണ്ടോ എന്ന് വിശ്വാസമില്ല. തീരുമാനിക്കാനായി അച്ഛനെ കാത്തിരിക്കുന്ന, സഹോദരനെ കാത്തിരിക്കുന്ന, സുഹൃത്തുക്കളെ കാത്തിരിക്കുന്ന, ഭാര്യയെ കാത്തിരിക്കുന്ന, ഭർത്താവിനെ കാത്തിരിക്കുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് സഹതാപവും തോന്നാറുണ്ട്. നമ്മളോടൊക്കെ സംശയങ്ങൾ ചോദിച്ചു വരുമ്പോൾ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പലതിനെക്കുറിച്ചും പലരോടും ആലോചിക്കുന്നത് നല്ലതുമാണ്. എന്നാൽ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ സ്വപ്നങ്ങളുടെ, നമ്മുടെ വികാരങ്ങളുടെ ഏറ്റവും ലോലമായ ഇഴകൾ പോലും തിരിച്ചറിയാവുന്നത് നമുക്കാണ്. അത് മറ്റൊരാൾക്ക് അങ്ങനെ ചിന്തിക്കാനാവില്ല. നാം ചർച്ച നടത്തുന്ന അല്ലെങ്കിൽ ആലോചന നടത്തുന്ന ആളുകൾക്ക് നമ്മളിലുള്ള വൈകാരികത മാറ്റിവെച്ച് അതിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ചില ഉപദേശങ്ങൾ നമുക്ക് തരാനാവും. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അറച്ചു നിന്നവരാരും മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അടിതെറ്റി വീണിട്ടേ ഉള്ളൂ എന്നതാണ് ചരിത്രം. അതുകൊണ്ട് ചർച്ചകൾ നടത്താം, ആലോചനകൾ നടത്താം, തീരുമാനങ്ങൾ ശക്തമായി എടുക്കുക തന്നെ വേണം. എടുക്കേണ്ട സമയത്ത് അത് തൊഴിൽ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ അനിവാര്യമാണ്. ചില ശീലങ്ങൾ മാറ്റാൻ, ചില നിലപാടുകൾ സ്വീകരിക്കാൻ, കൺമുമ്പിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കാനൊക്കെ കരുത്തുറ്റ തീരുമാനങ്ങളാണ് ആവശ്യം. കാരണം കരുത്തുറ്റ തീരുമാനങ്ങൾ ഒരു കരുത്തുറ്റ ശിലയാണ്. മനോഹരമായ സൗധങ്ങൾ തീർക്കുന്ന ശില പോലെ മനോഹരമായ ചില യാഥാർത്ഥ്യങ്ങൾ നേതെടുക്കുന്നതിന് ജീവിതത്തിൽ ഈ കരുത്തുറ്റ തീരുമാനങ്ങൾ ഉണ്ടായേ മതിയാവൂ. ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി ഓരോരുത്തർക്കും ഉണ്ടാകണം. മക്കളെ വളർത്തുമ്പോൾ ആ പ്രാപ്തി അവർക്കുണ്ടാകത്തക്കവണ്ണം വളർത്താനും രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എല്ലാം ചെയ്തു കൊടുക്കാനല്ല, എല്ലാം ചെയ്യാൻ അവനെ തയ്യാറാക്കുന്നതിനാണ് രക്ഷകർത്തൃത്വം എന്ന് നാം മറന്നുപോകരുത്. സൗഹൃദവും പിന്തുണയും ഒക്കെ അതിനാകണം. വാഹനം കൈ കാണിച്ചു നിർത്തി അവനെ അതിലേക്ക് കയറ്റി ഇരിക്കാനുള്ള സീറ്റ് കാണിച്ചു കൊടുത്തു വിടുന്ന രക്ഷകർത്താവല്ല യഥാർത്ഥത്തിൽ നല്ല രക്ഷകർത്താവ്. അവൻ തന്നെ കൈ കാണിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവനെ കൊണ്ടുതന്നെ കൈ കാണിപ്പിക്കുകയും അവൻ തന്നെ സീറ്റ് തിരഞ്ഞു പിടിച്ച് അതിൽ പോയി ആത്മവിശ്വാസത്തോടെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു രക്ഷകർത്താവാകുന്നത്. ഇത് കുടുംബജീവിതത്തിൽ ഭാര്യഭർത്തൃ ബന്ധത്തിലും സഹോദര ബന്ധങ്ങളിലും മക്കൾ പിതാവ് മാതാവ് തുടങ്ങിയ ബന്ധങ്ങളിലെല്ലാം ഇത് ഒരു അടിസ്ഥാന തത്വമായി തന്നെ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. മൂന്നാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും ഉയർന്നുവരുന്ന നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷാങ്ഹായിൽ വേൾഡ് സ്കിൽസ് മത്സരം 2026 പങ്കെടുത്ത ടീം ഇന്ത്യ അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാരുടെ സംഘം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. SIR നടപടിക്രമങ്ങളിലെ അപാകതകളെക്കുറിച്ച് രാഷ്ട്രപതിയെ അറിയിച്ചതായി സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ പിൻവലിച്ച് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രപതി തെളിവുകൾ തേടിയിട്ടുണ്ടെന്നും അത് സമർപ്പിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി നേതാക്കളായ രാജീവ് റോയ്, സുപ്രിയ സുലെ, CPI നേതാവ് ഡി രാജ, നാഷണൽ കോൺഗ്രസ് നേതാവ് ഒമർ അബ്ദുള്ള എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. പൊതു സുരക്ഷ മാനിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് CJP നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ അനുമതിക്കായി 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യമായ അനുമതി ഇല്ലാതെയാണ് ഡൽഹിയിൽ ഒത്തുചേരൽ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും പൊതുപ്രകടനങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. 45 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സരായ് കാലേഖാൻ, ന്യൂ അശോക് നഗർ സ്റ്റേഷനുകൾക്കിടയിൽ നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ ഉണ്ടാകില്ല. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിലും ആക്ഷേപമുന്നയിക്കാനും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഈ മാസം 15 മുതൽ December 30 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 2,76,000 ഫയലുകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓരോ ഫയലിലും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ടെന്നും ഫയൽ നീക്കത്തിന് പുതിയ രീതി കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയോജന വകുപ്പിന് പുതിയ നിയമം കൊണ്ടുവരുമെന്നും ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസാക്കാനാണ് ശ്രമം. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. പിണറായി വിജയനെതിരെ വ്യക്തിവിരോധം തീർക്കാനില്ലെന്നും ED നൽകിയ കത്തിനെ നിയമപരമായാണ് കൈകാര്യം ചെയ്തതെന്നും അറിയിച്ച മുഖ്യമന്ത്രി FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ലെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ജാർഖണ്ഡിലെ ആദിവാസി സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചാണ്.
1: സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വരയേടെ എഴുതിച്ചേർത്ത മണ്ണാണ് ജാർഖണ്ഡിന്റേത്. എല്ലാ വർഷവും നവംബർ 15 ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുമ്പോൾ ജാർഖണ്ഡിന് പോരാട്ടത്തിന്റെ പുതിയ മുഖം സമ്മാനിച്ച അനശ്വര രക്തസാക്ഷി ബിർസാമുണ്ടയുടെ ജന്മദിനം കൂടിയാണിത്. ആദിവാസി സമൂഹത്തിന് ആ മഹാൻ നൽകിയ സംഭാവന രാജ്യമെക്കാലവും ഓർമ്മിക്കും. ബിർസാമുണ്ടയുടെ ദർശനത്തിനു കീഴിൽ 142 കോടി രൂപ ചെലവഴിച്ച് റാഞ്ചിയിൽ നിർമ്മിച്ച ഗ്രാൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം രാജ്യത്ത് പുതിയ അവബോധമുണർത്താൻ സഹായകമായി. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയം സിദ്ധു കൻഹു, വീർബുദ്ധ് ഭഗത്, ഗയാമുണ്ട, ബിർസാമുണ്ട തുടങ്ങിയ ആദിവാസി വീരന്മാരുടെ പോരാട്ടങ്ങൾക്ക് ജീവൻ പകരുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനയില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം അപൂർണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക രോഗത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. കേട്ട അനുഭവങ്ങൾ യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റം എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് വൈകിട്ട് ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA, കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. KJ ഉദ്ഘാടനം ചെയ്യും. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 12 സൈക്കോളജി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുമായി സംസ്ഥാനതല മാനസികാരോഗ്യ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ വാർഷിക സാങ്കേതിക മാനേജ്മെന്റ് ഫെസ്റ്റിവൽ തത്വ 26 സിൽവർ ജൂബിലി പതിപ്പിന് തുടക്കമായി. വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റിവലായ തത്വയുടെ 25 വാർഷികാഘോഷങ്ങൾ 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത്. സോഹോ HR ലീഡർ ചാൾസ് ഗോഡ്വിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസ്ഥിരിയ എന്ന പേരിട്ടിരിക്കുന്ന ബഹിരാകാശ അധിഷ്ഠിത ആധുനിക പ്രമേയത്തിലാണ് ഇത്തവണ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കോസ്മോപോളോ എന്ന മസ്കറ്റാണ് തത്വ 26 ദൃശ്യാവിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 3 ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 80,000+ വിദ്യാർത്ഥികളും സന്ദർശകരും ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. ഉദ്ഘാടന ദിനത്തിൽ റോബോട്ടിക്സ് പ്രേമികൾക്കായി സംഘടിപ്പിച്ച റോബോ വാർ ശ്രദ്ധേയമായി. കൂടാതെ പ്രമുഖ പ്രാസംഗികൻ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ പ്രത്യേക ടോക്ഷോയും ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. സാങ്കേതിക മാനേജ്മെന്റ് മത്സരങ്ങൾ, സംരംഭകത്വ ശില്പശാലകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. റാഞ്ചിയിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 6 തോൽപ്പിച്ചു. ഇതോടെ 5 പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ ഒപ്പമെത്തി. 3rd 2020 മത്സരം നാളെ ഇൻഡോറിൽ വൈകിട്ട് 7 ആരംഭിക്കും. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ 1-2 തോൽപ്പിച്ചു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജവഹർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ഫുട്ബോൾ ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വാരിയേഴ്സ് വിജയം നേടിയത്. വാരിയേഴ്സിന് വേണ്ടി സെർബിയൻ താരം ബോഗ്ദാൻ സ്റ്റമൻകോവിച്ചും ഫസലു റഹ്മാനും ഗോൾ നേടി. ഫോഴ്സ കോച്ചിക്ക് വേണ്ടി രാഹുൽ രാജുവാണ് ഗോളടിച്ചത്. 3 പൂർത്തിയായപ്പോൾ 2 ജയവും 1 സമനിലയുമായി കണ്ണൂർ വാരിയേഴ്സ് പോയിന്റ് പട്ടികയിൽ 1. കാലിക്കറ്റ് FC 2 ഫോഴ്സ കൊച്ചി 3. ഫസലു റഹ്മാനാണ് ഇന്നത്തെ മത്സരത്തിലെ താരം. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പരാജയപ്പെട്ട കണ്ണൂർ വാരിയേഴ്സ് FC ടീം നേരിയ മാറ്റം വരുത്തിയായിരുന്നു കളത്തിലിറങ്ങിയത്. ഫോഴ്സ കൊച്ചി ടീമിൽ 2
0: തലശ്ശേരിയിൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 73 മുന്നിൽ. തലശ്ശേരി നോർത്ത് ഉപജില്ല 2 മട്ടന്നൂർ ഉപജില്ല 3 ഉണ്ട്. കായികമേള ഇന്ന് സമാപിക്കും. CBSE സ്കൂളുകളുടെ സഹോദയ ജില്ലാ കലോത്സവം കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. 636 കണ്ണൂർ ചിന്മയ വിദ്യാലയമാണ് മുന്നിൽ. 24th കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ കിരീടത്തിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലായെ പിന്നിലാക്കിയാണ് കാഞ്ഞിരപ്പള്ളിയുടെ കുതിപ്പ്. 194 കാഞ്ഞിരപ്പള്ളിക്ക് ലഭിച്ചത്. പാലായ്ക്ക് 150. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 12th സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 ഡിസംബർ 30 ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. 3rd നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

അധികം മനുഷ്യരില്ലാത്ത ഒരു ഗ്രാമം. അവിടെ കുന്നിനു മുകളിൽ ഒരു എഴുത്തുകാരന്റെ ചെറിയ വീടുണ്ട്. അവധിക്കാലത്ത് മാത്രമേ അയാൾ വരൂ. അങ്ങനെ ഒരു അവധിക്കാലം ചെലവിട്ട് മടങ്ങിപ്പോകുമ്പോൾ താഴ്വരയിൽ പരിചയമുള്ളൊരു പാവവൃദ്ധയുണ്ട്. അവരുടെ കുടിലെത്തി അദ്ദേഹം യാത്ര ചോദിച്ചു. അപ്പോൾ തന്നെ ആ വൃദ്ധയുടെ മുഖം വാടി. പിന്നെ അവർ പറഞ്ഞു, ഓരോ രാത്രിയും നിങ്ങൾ ഉമ്മറത്ത് തൂക്കിവെച്ചിരുന്ന ആ വിളക്കില്ലേ, അതെനിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു.

0: നടത്തുന്ന ഒരു മനുഷ്യൻ, നമ്മെ നമ്മളായി സ്വീകരിക്കുന്ന ഒരാൾ, എത്രയും അറിയുന്ന, എന്തും പറയാവുന്ന, എത്രയും മാപ്പ് നൽകുന്ന കുംഭസാര കൂടുപോലെയുള്ള ചില മനുഷ്യർ. കുറെയൊന്നും വേണ്ട, അങ്ങനെ ഒരാൾ മാത്രം മതി. ജീവിതത്തിൽ നാം തളരില്ല. തെറ്റായ ഒരു ബന്ധത്തിലേക്ക് തന്റെ ഭർത്താവ് അകപ്പെട്ടു. അതിനിടയിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലുമായി. അദ്ദേഹം മരണാസന്നനാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ആ തെറ്റ് പ്രിയപ്പെട്ട ഭാര്യയോട് തുറന്നു പറഞ്ഞു. നീ എനിക്ക് മാപ്പ് തരില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പ്രിയ പത്നി കരഞ്ഞു. അയാളുടെ നെറ്റിയിൽ കൈവച്ച് പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഞാൻ മാപ്പ് നൽകുക? ആ പാവം പെണ്ണിന്റെ മനസ്സാണ് കുന്നിനു മുകളിലെ കെടാവിളക്ക്. എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാലും തിരികെ വന്ന് മുട്ടിയുരുമുന്ന പൂച്ചക്കുഞ്ഞിനെ പോലെ ചില മനുഷ്യർ. സ്നേഹമാണ് നമുക്കൊക്കെ ജീവിക്കാനുള്ള മരുന്ന്. വീടും വസ്ത്രവും ഭക്ഷണവും മാത്രം പോരാ, നല്ല സ്നേഹം കൂടി വേണം. നല്ല ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ നാം എന്തു ചെയ്യും? കിട്ടുന്ന ഭക്ഷണം കഴിക്കും. നല്ല സ്നേഹം കിട്ടിയില്ലെങ്കിലോ, കിട്ടുന്ന സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങും. കൂടെയുള്ള ഒരു മനുഷ്യനും അങ്ങനെ ഒരു അവസ്ഥ നാം ഉണ്ടാക്കരുത്. മഹാനായ റൂമി പറയുന്നുണ്ട്, മണ്ണിന് നനവ് വേണം, ആകാശത്തിന് നീലിമയും, കടലിന് ശാന്തതയും, കാറ്റിന് നൈർമല്യവും, പൂവിന് സുഗന്ധവും, മനുഷ്യന് സ്നേഹവും. സ്നേഹിക്കുക, വീണ്ടും വീണ്ടും സ്നേഹിക്കുക. സ്നേഹമല്ലാതെ നമുക്കൊന്നും ബാക്കിയാവരുത്. സ്നേഹമല്ലാതെ നാം ഒന്നും ബാക്കിയാക്കരുത്.
1: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അതിവേഗം മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ തങ്ങളുടെ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളുമായി ഇന്നലെ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യയെ മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിന് യുവാക്കളും സർക്കാരും പരിശീലന സ്ഥാപനങ്ങളും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: ടെക്നോളജി കെ ദൃഷ്ടി വിശ്വമേ ജോ നയ നയ ബദലാവ് ആ രേ ബദലാവ് കെ ദൃഷ്ടി അപ്നെ ആപ്കോ ഢാൽന പഡ്താ ഹൈ ആപ്കെ പാസ് ക്യാ ഹൈ കിത്നി ഡിഗ്രിയാ ഹൈ ഉസ്കാ അപ്നാ മഹത്വ ഹൈ ഹി ലേക്കിൻ ആപ്കോ ആതാ ക്യാ ഹൈ ഉസ്കാ ജവാബ് ഹൈ സ്കിൽ ജീവൻ മേ കോയി ന കോയി സ്കിൽ ഹോനാ ചാഹിയെ തബ് ജാകർ കെ ആപ് കാഫി കോൺട്രിബ്യൂട്ട് കർ സക്തേ ഹൈ.
0: ദേശീയ സുരക്ഷ സായുധ സേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ചാമ്പ്യൻസ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം, സമഗ്ര വികസനം എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ദേശീയ സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗനവാടികളെ ജനപങ്കാളിത്തത്തിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കണമെന്നും വനിതാ സുരക്ഷയ്ക്കായി കുട്ടികൾക്ക് പ്രായത്തിനനുയോജ്യമായ ബോധവൽക്കരണം നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ശുചിത്വ ഭാരത ദൌത്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പുകൾ സജീവമായി പങ്കാളികളാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ, ഒരു ജില്ല ഒരു ഉൽപ്പന്നം തുടങ്ങിയ പദ്ധതികൾ വനിതാ ശാക്തീകരണത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന സിജെപിയുടെ പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻകാലങ്ങളിലെ മാർഗനിർദ്ദേശ ലംഘനങ്ങളും പൊതുസുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മേഖലയിൽ നിരോധനാജ്ഞ നിലവിലുണ്ട്. പ്രതിഷേധങ്ങൾക്കും മറ്റു പരിപാടികൾക്കും കുറഞ്ഞത് 10 ദിവസം മുമ്പ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജൻപത്, രാജീവ് ചൌക്ക്, ന്യൂഡൽഹി എന്നിവയുൾപ്പെടെ 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടും. സരായ്ക്കാലെ ഖാൻ ന്യൂ അശോക് നഗർ റൂട്ടിലെ നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ നിർത്തിവച്ചു. ഡൽഹിയിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലായി 334 GRP ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന മേഖലകളിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും. പശ്ചിമബംഗാളിലും അസമിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ജയം. തമിഴ്നാട്ടിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകം വിജയിച്ചു. പുതുച്ചേരിയിലെ തട്ടാഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് വിജയം നിലനിർത്തി. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, റെജിനഗർ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ ജയം NDA മുന്നണിയുടെ സദ്ഭരണത്തോടുള്ള പിന്തുണയാണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരള സർക്കാരിന്റെ ആദ്യ 100-ദിന കർമ്മ പദ്ധതിയിൽ ലക്ഷ്യമിട്ട 588 പദ്ധതികളിൽ 568 എണ്ണവും പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബാക്കിയുള്ള 20 പദ്ധതികൾ 90% പൂർത്തീകരിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ December 31 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. വയോജന ക്ഷേമ വകുപ്പ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുതിർന്ന പൌരന്മാരുടെ വിവരശേഖരണത്തിനായി സർവേ ആരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച ക്യാമ്പയിനിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രാലയത്തിലെയും മീഡിയ യൂണിറ്റുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പാണ് രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഈ മേഖലയിൽ ഇന്ത്യ ഇന്ന് ചിപ്പുകളുടെ ഉൽപാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും ആഗോളതലത്തിൽ പ്രധാന ഹബ്ബാക്കി മാറ്റാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. ലോക സെമി കണ്ടക്ടർ വ്യവസായത്തിലെ വിശ്വസനീയമായ ഉൽപാദന കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. ഒന്നാം ഘട്ടത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ സെമികോൺ 2.0 പ്രഖ്യാപിക്കുകയും ഇതിനായി 1.27 ലക്ഷം കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനുമായി വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പിന്തുണയോടെയാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. റാഞ്ചി 2020 ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 6 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 250 റൺ വിജയലക്ഷ്യം 9 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് മറികടന്നു. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ സെഞ്ചുറി മികവിലാണ് വിൻഡീസ് വിജയിച്ചത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ നടക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെൽ അവി വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹപൈലറ്റ് പദ്ധതിയിട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. മാറുന്ന സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സിൽ. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

ഇതെന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നല്ലൊരു തുടക്കമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിവിടെ തുടങ്ങിയാണ് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ്. അപ്പോൾ ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. നല്ലൊരു ദിവസത്തിൽ നല്ലൊരു പരിപാടിയായിട്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഇന്ന് നല്ല കോടയൊക്കെയുണ്ടായിരുന്നു രാവിലെ, ഏതായാലും കോട ഒക്കെ കണ്ട് നമ്മളിവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പാട്ടൊക്കെ ആയിട്ട് വരാം, അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കുള്ള വിഷയമൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ഇപ്പം രണ്ട് പാട്ടൊക്കെ കേൾക്കൂ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

അങ്ങനെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് തിരികെ ഗ്രീറ്റിംഗ്സിലേക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ ഇന്ന് കൂടെയുള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. രണ്ട് പാട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കഥ പറഞ്ഞുതരാനുണ്ട്. കുറച്ചല്ല, ഒരു കഥ പറഞ്ഞുതരാനുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരു നാട്ടിൽ ഒരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹം ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നാട്ടിൽ മഴ വരുമെന്ന് പരക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയുള്ള കുറേ ചെറുപ്പക്കാർ ഈ മഴ എന്നത് ഗുരു ഡാൻസ് ചെയ്തുകൊണ്ടൊന്നും വരുന്നതല്ല, ഇതൊരു സയൻറ്റിഫിക്കലായിട്ടുള്ള പ്രോസസ്സാണ്, അല്ലെ ഗുരു ഒന്നും കളിച്ചോണ്ടൊന്നും വരുന്നതല്ല. അവിടുത്തെ ചെറുപ്പക്കാർ കുറച്ച് പേര് വാദിച്ചു. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലൊരു വരൾച്ചയുണ്ടായി. കുറേ ആൾക്കാർ ആ ഗുരുവിനെ വിവരം അറിയിച്ചു. അതിനോടൊപ്പം ആ ചെറുപ്പക്കാരെ വിവരം അറിയിച്ചു. ചെറുപ്പക്കാരുടെ ഒരു വാദം ആര് ഡാൻസ് കളിച്ചാലും മഴ പെയ്യും എന്നായിരുന്നു. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഡാൻസ് കളിക്കുക, മഴ പെയ്യോ ഇല്ലയോ നമുക്കൊന്ന് അറിയാലോ എന്ന്. അങ്ങനെ ആ ചെറുപ്പക്കാർ ഡാൻസ് കളിച്ചു. കുറേ നേരം അവർ ഡാൻസ് കളിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തളർന്നു വീണു. അവരങ്ങനെ അങ്ങ് നിർത്തി, ഡാൻസ് കളിക്കുന്ന നിർത്തി. മഴ പെയ്തില്ലേ, ഇനി ഗുരുവിൻ്റെ ഊഴമാണ്. ഗുരു ഡാൻസ് കളിക്കാൻ തുടങ്ങി. രാവിലെ തുടങ്ങിയാണ്, ഉച്ചയായി, വൈകുന്നേരമായി, രാത്രിയായി, അടുത്ത ദിവസമായി, പിന്നെ ഡാൻസ് കളിക്കുന്നു. അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കെ മഴ പെയ്തു. അപ്പോൾ ആ ചെറുപ്പക്കാർക്ക് ഭയങ്കര അത്ഭുതമായി. എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ മഴ പെയ്യച്ചെന്ന് ആ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ ഗുരു പറഞ്ഞു, നിങ്ങൾ മഴയ്ക്കായിട്ട് ഡാൻസ് കളിച്ചു, പക്ഷേ ഞാൻ മഴ പെയ്യുന്നവരെ ഡാൻസ് കളിച്ചു. ഈ സക്സസിൻ്റെ കാര്യം എടുത്താലും ഇങ്ങനെ തന്നെയാണ്. സക്സസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നതും സക്സസ് ലഭിക്കുന്നത് വരെ വർക്ക് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ നമ്മൾ തോറ്റുപോയേക്കാം, തോൽവി സംഭവിച്ചാലും ഒരു വിജയം വരുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ വിജയം നമ്മളിലേക്ക് തന്നെ വരിക തന്നെ ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, വിജയം നമുക്ക് സുനിശ്ചിതമാണ്. അപ്പോൾ കഥകളായി കേട്ടു. ഇനി നമ്മുടെ ടോപ്പിക്കല്ല, ഇന്ന് നമ്മൾ ഒരു കാര്യം അറിയാനായിട്ട് വന്നിരിക്കുന്നത്, അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല കോടയായിരുന്നു, നല്ല തണുപ്പായിരുന്നു, നല്ല മഴ പെയ്തതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, രാവിലെ ഇവിടെ വരണം, 8 മണിക്ക് എനിക്ക് ഇവിടെ വരണം, അപ്പോൾ ഒരു 7:30 ആകുമ്പോഴെങ്കിലും ഞാൻ ഇവിടെ എത്തണം, നേരത്തെ എഴുന്നേറ്റ് എനിക്ക് കുളിക്കണം. അപ്പോൾ കുളിക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് നല്ല തണുപ്പുണ്ട്, ഇന്ന് കുളിക്കണോ എന്നൊരു ഒരു ആശങ്ക എന്നിൽ ഇങ്ങനെ ഉടലെടുത്തു. കാരണം ഈ തണുപ്പത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് കുളിച്ചു കേട്ടോ, കാരണം കുളിക്കാതൊക്കെ എങ്ങനെ നമ്മൾ വരുന്നത്. പക്ഷേ കുളിക്കാതെ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ അല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് രാവിലെ 7 മണിക്കൊക്കെ ട്യൂഷനുള്ള സമയത്ത് നമ്മൾ കുളിക്കാതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സംശയം ഇതാണ്, നിങ്ങൾ കുളിക്കാതെ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഇതെനിക്കിന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കൂ, നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രീറ്റിംഗ്സിലുള്ള വിഷയം ഇതാണ്, നിങ്ങൾ കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ആരും അറിയണ്ട, എൻ്റെ അടുത്ത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ അനുഭവം, നിങ്ങൾ കുളിക്കാതെ പോയ അനുഭവം ഞങ്ങളോട് പങ്കുവെക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ അനുഭവം വിളിച്ച് പറയാനുള്ള നമ്പർ ഇതാണ്, 9544704912. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നിങ്ങൾ കുളിക്കാതെ എവിടെയെങ്കിലും പോയ അനുഭവങ്ങൾ പറയൂ. ആ അനുഭവങ്ങൾ

0: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: യെസ്, നമ്മളങ്ങനെ തിരികെ വന്നിരിക്കുകയാണ്. ഇത് സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ നിന്ന് കൂടെയുള്ളത് അർജുനിധിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, കുളിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നാണ് നമുക്കിന്ന് അറിയേണ്ടത്. അപ്പോൾ കുറേ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തായാലും നാളെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഹലോ.
1: ഹലോ മോനെ.
0: ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: സുഖമാണ്?
0: സുഖമാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയണം.
1: വിജയമേമേ,
0: കുളിക്കാതെ എവിടെങ്കിലും പോയിട്ടുണ്ടോ? അതാണ് ശീലമല്ലേ.
1: മണ്ണൂർക്കാവിന്റെ
0: അടുത്ത് മഴ ഇന്നലെ പെയ്തു, ഇന്ന് പെയ്തില്ല. പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു, കോടയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തണുപ്പൊന്നും ഇല്ലേ? ഓ, ഓ, നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ.
1: പിന്നെ രാവിലെ കഥ പറഞ്ഞല്ലോ. ഞാനൊരു ഒരു കടം കഥ
0: ചോദിക്കും.
1: വെള്ളത്തിൽ വീണ നനയാത്ത സാധനം എന്തോ?
0: ചേമ്പില.
1: അല്ല,
0: പിന്നെന്താണ്?
1: മോന്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒക്കെ ഒന്ന് പറ.
0: ഓക്കെ ഓക്കെ. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നനയാത്ത, ഇത് സീരിയസ് ആയിട്ടുള്ളതാണോ അതോ കുസൃതി ചോദ്യമാണോ? ഇത് കാര്യമായിട്ട് ചോദിച്ചാണോ അതോ കുസൃതി ചോദ്യമാണോ?
1: ഞാൻ കാര്യമായിട്ട് ചോദിച്ചത്, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കുന്നത്? കാര്യമായിട്ട് വന്നെങ്കിൽ ഇങ്ങനെ പറയത്തില്ല, വലിച്ചു നീട്ടരുത്. ഞങ്ങളെല്ലാം വിളിക്കുന്ന പോണ വല്ലപ്പോഴും ഒന്ന് വിളിക്കുന്നവര് പറയും അത് വലിച്ചു നീട്ടരുത്. ഞങ്ങൾ ഇങ്ങനല്ല, നമ്മുടെ ഓണാട്ടുകാരെ പാസഞ്ചർ എപ്പോഴും നല്ല ഉണർവയായിരിക്കണം.
0: അതല്ല ഞാൻ പറഞ്ഞത്, കുസൃതി ചോദ്യമാണോ?
1: അത് ഞാനിപ്പോ പറയുക, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക. ഈ കടങ്കഥ.
0: ഓക്കെ. വെള്ളത്തിൽ വീണാൽ നനയാത്തത് അല്ലേ? അയ്യോ, എനിക്കറിയത്തില്ല അതെന്താണ്.
1: ഒട്ടും അറിയത്തില്ല.
0: ഇല്ല, ഞാൻ ഒരെണ്ണം പറഞ്ഞു. ചേമ്പിലയാണോ?
1: അല്ല അല്ല.
0: താമരയില?
1: അല്ല
0: അല്ല. ഞാൻ രണ്ടെണ്ണം പറഞ്ഞു, ഇനി അമ്മ പറ. എന്താണ്? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല.
1: പിന്നെ ഈ തണുപ്പ് സമയത്ത് കൊച്ചുന്നാളിലൊന്നും ഞങ്ങൾ കുളിക്കത്തില്ല. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പം അങ്ങനെ ഒരു പതിവൊന്നും ഇല്ലല്ലോ. അന്നില്ല, വെള്ളം പോകുന്ന സമയത്ത് മീൻ കൊരാനും അതിനും ഒക്കെ കലങ്ങിന്റെ കയ്യിലൊക്കെ പോയി കിടന്ന്
0: മണിക്കൂറുകൾ കുളിക്കും.
1: സ്കൂളിൽ പോകുന്ന സമയത്ത് പുള്ളി ഒന്നും ഇല്ല, പെട്ടെന്ന് ഒന്ന് ഒരുങ്ങണമല്ലെന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണയോ ഏതെങ്കിലും കഴിക്കട്ടെന്ന് എണ്ണ ഇത്തിരി വെള്ളവും കൂടെ ഒക്കെ തൊട്ട്
0: തലയിലോട്ടൊക്കെ
1: എന്നിട്ടേ മോനെ ഇല്ല മുളക് ഇപ്പഴല്ലേ തീനിച്ചിട്ടില്ലൊക്കെ മുളക് വറക്കുന്ന ഓടുണ്ട്, അതിനുള്ളി എണ്ണ അഴിച്ചിട്ട് ആ കരി ഇങ്ങനെ ചിരണ്ടി ഒരു ഈർക്കിന് വെച്ചെടുത്ത് കണ്ണും പിരിവും ഒക്കെ ഒന്ന് എഴുതി കണ്ണിന്റെ പുറത്തുകൂടെ സൗന്ദര്യവും വരുത്തി എവിടെങ്കിലും ഒക്കെ കിട്ടുന്ന പൂവും പറക്കി വെച്ച് ഞങ്ങളങ്ങ് പോവാ.
0: ഇതായിരുന്നു അന്നത്തെ രാവിലത്തെ ഒരു ഒരുക്കം.
1: പിന്നെ ഇച്ചതെന്ന് പറയുന്ന ഒരു ദിവസം പോലും കുളിക്കാതെ ഒക്കെ തന്നെ. എന്നാ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞാൻ കുളിച്ചത്, അതെനിക്ക് തീര് വയ്യാതായി പോയി. അന്ന് ഞാൻ കരുതാപ്പുള്ള ഹോസ്പിറ്റലിൽ പോണമായിരുന്നു വെളുപ്പാങ്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് രാവിലെ നമ്പർ കിട്ടണമല്ലോ അവിടുത്തെ. ഇപ്പം
0: ടോക്കൺ
1: ആ ടോക്കൺ എടുക്കാൻ വേണ്ടി പോയതാ വെളുപ്പാം കാലത്ത്. പോയിട്ട് വന്നപ്പോഴത്ത് ആകെ കുഴഞ്ഞ് പിന്നെ കഴിയുന്നവരും ഒക്കെ ഒന്ന് കഴുകിച്ചിരി ഭക്ഷണം കഴിച്ചു അങ്ങ് കിടന്നത്. അന്നത്തെ ഒരു ദിവസം കുളിയും വേണ്ട ജവേന്നല്ല, പക്ഷെ പിറ്റേന്ന് കണ്ട ആരോഗ്യമുണ്ട്.
0: അല്ലെങ്കിൽ ഉറക്കത്തിന് ഭയങ്കര ഒരു പവർ ഉണ്ട് ഇങ്ങനെ. കുളിക്കാതിരിക്കുമ്പോഴായിരുന്നു തണുപ്പ്.
1: നല്ല തണുപ്പായിരുന്നു, എനിക്ക് നല്ലപോലെ ഉറക്കവും വന്നു.
0: ആണല്ലേ.
1: അപ്പൊ ഇനിയിപ്പോ ഞാൻ വിചാരിച്ചിരിക്കുന്നു എനിക്ക് പൊതുവെ ഉറക്കം കുറവാ.
0: എന്നാ പിന്നെ ഇനി അങ്ങോട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം, കുളിക്കാൻ. ഓക്കെ, ശരി അമ്മേ.
1: രാവിലെ
0: ചായയൊക്കെ കുടിച്ചു, ഇവിടെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ
1: ഇതൊക്കെ പറയുമ്പോ ഞങ്ങൾ ഇച്ചിരി വലിച്ചു നീട്ടി പോകും
0: കേട്ടോ മോനെ. നമുക്ക് നിങ്ങളുടെ കഥകളൊക്കെയാണ് കേൾക്കേണ്ടത്.
1: അപ്പൊ ഞാനൊരു കടങ്കഥ പഠിച്ചിട്ടില്ലേ?
0: ഓക്കെ ഓക്കെ, ഞാൻ സന്തോഷം.
1: സമയം പോയി, ഇനിയിപ്പോ അടുത്താഴ്ച ഒന്നോ രണ്ടോ പറഞ്ഞു.
0: ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിങ്ങിന് വെയിറ്റിംഗിലാണ്. ശരി ശരി. അപ്പോൾ വിജയമാമ എനിക്ക് എൻ്റെ അടുത്ത് ചോദ്യമൊക്കെ ചോദിച്ചു, എന്നെ കുറച്ച് വെള്ളം കുടിപ്പിച്ചു. എന്തായാലും കുഴപ്പമില്ല, ഇനി നമുക്കെന്താ അടുത്തൊരു കോൾ ഉണ്ട്, പക്ഷേ കൂടെ കട്ടായി പോയിരിക്കുകയാണ്. കുഴപ്പമില്ല, ഇപ്പൊ വിളിച്ചാല് വേഗം തിരിച്ചു വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? മനുഷ്യനല്ലേ, നമ്മൾ കുളിക്കാതൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുളിക്കത്തില്ല, സ്വാഭാവികമാണ്. നിങ്ങളത് പറയാൻ ധൈര്യം കാണിച്ച് വേഗം തന്നെ വിളിക്കൂ. ഇതാ നമുക്ക് ആ ധൈര്യം കാണിച്ചുകൊണ്ട് ഇതാ മറ്റൊരു കോൾ വന്നിരിക്കുകയാണ്. ഹലോ, ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: നല്ല ഗാനമഞ്ചരിക്ക് വിളിച്ചത്.
0: എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്.
2: എന്നെ ഒരു ലോട്ടറി കാർഡാക്കി
0: ചേട്ടാ, അങ്ങനൊന്നും പറയല്ലേ. പറഞ്ഞോളൂ ചേട്ടാ. ചേട്ടൻ കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ?
2: മരണ വീട്ടിൽ പോയിട്ടുണ്ട്.
0: മരണ വീട്ടിൽ? ആ ഓക്കെ. രാവിലെ കുളിക്കാതെ അങ്ങ് പോയി? ഓക്കെ. തിരിച്ച് നീ രണ്ട് കുളി വേണ്ടല്ലോ എന്നുള്ള രീതിയിലാണോ പോയേ? എന്നിട്ട് തിരിച്ചോണ്ട് കുളിച്ചോ? ഇത് ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണോ? ചേച്ചിയാണോ പറഞ്ഞേ തിരിച്ച് വീട്ടിൽ കയറണമെങ്കിൽ കുളിച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ?
2: ഇല്ല, ചേച്ചി മരിച്ചു. ചേച്ചി മരിച്ചു പോയിട്ട് ഒരു 4 വർഷമായി.
0: ആ
2: അമ്മയാണ് പറയുന്നത്.
0: അമ്മയാണ് പറയുന്നത് നീ കുളിക്കാതെ അകത്തോട്ട് കേറണ്ട എന്ന് പറയില്ലേ?
2: അത് പണ്ടുള്ള പഴമക്കാർ പറയുന്നുണ്ട്, ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുളിയിൽ കഴിഞ്ഞിട്ട് വീട്ടിനകത്ത്
0: കയറാവും,
2: അല്ലെങ്കിൽ ഉപ്പ് വെള്ളം കുറഞ്ഞിട്ട് വീട്ടിനകത്ത്
0: കയറാവുള്ളൂ.
2: അങ്ങനെയൊക്കെയുള്ള ഒരു പഴമ പുരാണ കാര്യങ്ങളൊക്കെ
0: ഉണ്ട്. എനിക്കറിയാം, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അമ്മ എന്നെ വഴക്കുറയും.
2: നമുക്കിപ്പോ പഴമക്കാർ പറയുന്നതല്ലേ നമ്മൾ കേൾക്കാൻ പറ്റുള്ളൂ.
0: അതെ അതെ.
2: നമ്മുടെ സുഹൃത്ത് മരിച്ചു കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ പോയിട്ട് അവന്റെ കാര്യം കഴിയുമ്പോ നമ്മൾ അതിന് ടെൻഷൻ അടിച്ചിട്ട് കയറി വരുമ്പോ പിന്നെ കുളിക്കുകയോ കുളിക്കാതിരിക്കുകയോ ആഹാരം കഴിക്കുകയോ ചായ കുടിക്കുകയോ അതൊക്കെ നമ്മളെ മുന്നോട്ട്. നമുക്ക് കരയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നതേ. ഈ വിജയമാമ ഒരു നേരത്തെ ഒരു വിജയമാമ വിളിച്ചിട്ട് ഈ എന്താ കുളത്തിൽ കിടന്ന എന്താ ഒരു കടങ്കഥ പറഞ്ഞു.
0: അത് നനയാത്ത ഞാൻ ചേമ്പലയും വാഴയിലൊക്കെ പറഞ്ഞു. വിജയമാമ എന്നെ വെള്ളം കുടിപ്പിച്ചു. എന്തായാലും നമുക്ക് മറ്റൊരു കോൾ ഉണ്ട് ചേട്ടാ, എന്തായാലും വിളിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
2: ഓക്കെ
0: ഓക്കെ, ശരി ചേട്ടാ. ഓക്കെ, അപ്പോൾ അങ്ങനെ അജിത് ചേട്ടൻ നമ്മളെ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ചേട്ടൻ മരണത്തിന് മുമ്പ് കുളിക്കത്തില്ല. ശരിക്കും അത് ഈ മരണ വീട്ടിൽ പോകുമ്പം കുറെ ബാക്ടീരിയ അങ്ങനെയുള്ള കുറെ. ആ ഓക്കെ, മറ്റൊരു കോൾ ഉണ്ട്. ഹലോ,
3: ഹലോ, നിവിൻ കുട്ട.
0: ആ പറഞ്ഞോളൂ.
3: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം.
0: ഓ, ഞങ്ങളും തിരിച്ചു നമസ്കാരം നേരിയാണ്.
3: തീർച്ചയായിട്ടും നമസ്കാരം, നമസ്കാരം, നമസ്കാരം.
0: പറഞ്ഞോളൂ, കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ചേച്ചി?
3: പാട്ടുപാടികൊണ്ട് തുടങ്ങാം.
0: ഓക്കെ.
3: തേലക്കിനീതേ സൂര്യാകാശം താഴെ മരുഭൂ

0: ഹലോ.
1: ആ കേട്ടു, പാട്ട് കേട്ടു, സന്തോഷമായി. ഇനി ഞാൻ ഈ ചോദിച്ച കാര്യം
0: അടിയനും
1: ആ
0: അടിയനും സന്തോഷമായി.
1: ഇനി ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരം പറയൂ. എവിടെയെങ്കിലും കുളിക്കാതെ പോയിട്ടുണ്ടോ?
0: എന്റെ ജീവിതത്തിൽ കുളിക്കാതിരിക്കുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല.
1: എന്നാലും നമ്മൾ മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ഒക്കെ
0: ഇല്ല,
1: പോകുമ്പോ
0: ഞാൻ പറയട്ടെ, ഞാൻ ജസ്റ്റ് ദേഹമെങ്കിലും കഴുകാതെ പോയിട്ടില്ല, ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല. എനിക്കെന്ന് പറഞ്ഞ രാവിലെ, അതായത് 18 19 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഒരു പഠിച്ചൊരു ജോലിയിലൊക്കെ പ്രവേശിച്ച്. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് 5 മണി ആകുമ്പോ കുളിക്കും.
1: 5 മണി? ആ
0: പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 4:30 എണീറ്റ് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ച ആളാ. 4:30. അപ്പൊ എനിക്ക് തണുപ്പൊന്നും വലിയ പ്രശ്നമല്ല. എനിക്ക് ഇപ്പൊ 45 വയസ്സുണ്ട്. 45 വയസ്സിൽ ഏത് കൊടും തണുപ്പത്തെ നിയന്ത്രിക്കാനുള്ള പവർഫുൾ എന്റെ
1: ശരീരത്തിന്.
0: അപ്പൊ ഞാൻ എനിക്ക് കുളിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന്. നമ്മൾ ഒരു ദിവസമെങ്കിലും കുളിച്ചില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. ഈ ഹെൽത്ത് നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതൊരു ഐശ്വര്യ, ഒരു അനുഗ്രഹമാണ്.
1: നമ്മുടെ ഹെൽത്ത് ഫീൽ ആണ് ഒന്ന് കുളിച്ച്.
0: നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമുക്കൊരു എനർജി പവർ കിട്ടുക രാവിലെ. അത് രാവിലെ കുളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഒരു 5 മണി 5:30 6 മണിക്കകത്ത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഹെൽത്തിന് ഏറ്റവും നല്ല തണുത്ത വെള്ളം നമ്മുടെ ദേഹത്ത് വരുമ്പോൾ നമുക്ക് എത്ര ഒരു മടിയാണെങ്കിലും നമുക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നും നമ്മുടെ ഹെൽത്തിന് ആ വെള്ളം ദേഹത്തേക്ക് വീഴുമ്പോഴേ. പിന്നെ നമ്മുടെ ഹെൽത്ത്, അതായത് നമ്മുടെ അവയവങ്ങളെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയായി സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഫുഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുമാണ്. എനിക്കിപ്പോ ഈ പ്രായത്തില് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല,
1: അങ്ങനെ തന്നെ പോട്ടെ,
0: കഴിക്കുന്നില്ല. ദൈവം എനിക്ക് ദാനമായി തന്ന ഒരു ഔദാര്യമാണ്.
1: അധികം ഗുളികയൊന്നും കഴിക്കാതെ,
0: പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് ടാബ്ലറ്റ് ഒക്കെ അങ്ങനെ ഒഴിവാക്കി പോകുന്നൊരു വ്യക്തിയാണ്. എന്റെ മക്കൾക്കും അങ്ങനെ ടാബ്ലറ്റ് ഒന്നും കൊടുക്കാറില്ല. പിന്നെ ചെറിയ ചെറിയ കൈപ്പുണ്യം ഉള്ള ആളാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്രിയാകർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്തിനെ പരിപാലിക്കണം. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. എല്ലാവരും ഹെൽത്തോടെ കുളിക്കുക. കുളിക്കാതെ ആരും ഇരിക്കല്ല്. വൃത്തിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രകാശം. വൃത്തിയുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ലഭിക്കും. സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാ ജനങ്ങളും ജീവിക്കട്ടെ. അവർക്ക് എല്ലാ സമാധാനവും ലഭിക്കട്ടെ. നിതിൻ കുട്ടനും കുടുംബത്തിനും ഗോഡ് ബ്ലസ് യു.
1: താങ്ക് യു.
0: അപ്പൊ ശരത്ത് നല്ല വേണ്ട ഈ ഒരു പാട്ട് ഇട്ടേക്കാൻ പറയണേ.
1: ഏത് പാടാണ്?
0: ഞാനൊരു പാട്ട് ആഗ്രഹിച്ചതാ.

0: എന്തായാലും ഈ പാട്ട് എന്തായാലും ഉറപ്പായിട്ട് ഇടാൻ പറയാം. ശരത്തെ ഉറപ്പായിട്ടൊന്നും ഇട്ട് കൊടുത്തേക്കണം.
1: അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാരും സമാധാനത്തോടെ സന്തോഷത്തോടെ നന്മയുടെ വഴിയിലേക്ക് പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു കോൾ വന്നുകൊണ്ടിരുന്നതായിരുന്നു, പക്ഷേ അത് കട്ടായിപ്പോയി. എന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ല, എന്തായാലും ആ കോൾ വേഗം തന്നെ തിരിച്ച് വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, കാത്തു കാത്തിരിക്കുകയാണ്. കാത്തു കാത്തൊരു മഴയത്ത് എന്ന് പറയുന്നത് പോലെ ഇത് നമുക്ക് ആ കോൾ വന്നിരിക്കുകയാണ്. ഹലോ
2: ഹലോ
0: ഹലോ, ഇത് ആരാണ്? ഓക്കെ, സുലേഖ ചേച്ചി. നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ഒരു പരിപാടിയാണ്. ആ, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ കുളിക്കാതെ?
2: ഞങ്ങള് തൊഴിലുറപ്പിന് പോകുവല്ലേ, അപ്പൊ ചെലപ്പോ അതൊന്നും കുളിക്കാനൊന്നും പറ്റത്തില്ല.
0: ഫോട്ടോ എടുക്കാൻ താമസിച്ച് പോയി കഴിഞ്ഞാൽ അന്നത്തെ പരിപാടി അവിടെ തീരും. അതുകൊണ്ട് രാവിലെ കുളിക്കാതെ പോക്ക് പോയി, ഫോട്ടോ എടുക്കുന്നു, അതാണ് പരിപാടി.
2: ഫോട്ടോ എടുത്തിട്ട് പിന്നെ വൈകിട്ട് ജോലി ചെയ്ത് വൈകിട്ട് വരുമ്പം കുളിക്കും, പറ്റിയില്ലേ?
0: എന്തായാലും നമ്മള് ജോലിയൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പൊ എന്തായാലും നമ്മള് കുളിക്കല്ലോ.
2: രാവിലെ ഹെൽത്തിന് ഏറ്റവും നല്ലതാ,
0: സമയത്തിന്റെ പക്ഷെ സമയത്തിന്റെ
2: അതെ
0: കിളക്കാനൊക്കെ ആണെങ്കിലും ചെത്താനാണെങ്കിലും നമുക്ക്
2: ഭയങ്കര
0: ശരത്തുണ്ട്, ശരത്തുണ്ട്, ശരത്ത് എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്.
2: ശരത്തിനോട് നല്ല നല്ല പാട്ടൊക്കെ വെക്കുന്ന താങ്ക്സ് പറഞ്ഞേരെ.
0: ശരത്ത് ഇങ്ങനെ റിസർച്ചിലാണ് നിങ്ങൾക്ക് എങ്ങനെ നല്ല നല്ല പാട്ട് തരാമെന്ന. ഓക്കെ ശരി. അപ്പോൾ ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞാല് നമുക്ക് ഫോട്ടോ എടുക്കാൻ കാണുമല്ലോ, അതായത് തൊഴിലുറപ്പിന് രാവിലെ പോയി ഫോട്ടോ എടുക്കണം. ഫോട്ടോയ്ക്ക് അകത്ത് നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ജോലിയില്ല. അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ താമസിച്ച് പോയി കഴിഞ്ഞാൽ കുളിക്കാതെ പോയി നമ്മൾ. ഓക്കെ, ഇത് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം, ഇതാരാണ്?
3: എന്റെ പേര് ഫാത്തിമ. ടോപ്പിക്കൽ ഉണ്ടായിരിക്കും, എല്ലാരും ഇങ്ങനെ തുരുതിരെ വിളിച്ചോണ്ടിരിക്കും.
0: ഇന്ന് കുളിക്കാത്തവരുണ്ടെന്ന് തോന്നുന്നു. കുളിക്കുന്നവരുണ്ട്?
3: കുളിക്കാ, എനിക്ക് കുളിച്ചിട്ട് എവിടെയെങ്കിലും പോകുന്ന ഇഷ്ടം, പിന്നെ തീരെ പറ്റത്തില്ലെങ്കിലേ ഉള്ളു. പിന്നെ പബ്ലിക്കില് നമ്മളൊരു അകത്തൊക്കെ സ്പേസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുളിച്ചിട്ടേ പോകാവുള്ളു, കാരണം നമ്മളെ വല്ലവർക്കും നാറരുത്. പുറത്ത് സ്കൂട്ടറൊക്കെ പിടിച്ചിട്ട്
0: പോകണമെങ്കിൽ
3: അത് പിന്നെ സഹിക്കും, എന്നാലും കുളിച്ചിട്ട് പോണം, എല്ലാരും കുളിക്കണം. മുഴുവൻ ആളുകളും കുളിക്കുന്ന ഒരു ഇന്ത്യയാണ് ഗാന്ധിജി സ്വപ്നം.
0: അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരു ടോപ്പിക്.
3: അങ്ങനെ ഉണ്ടായിരുന്നു, അറിയില്ല, ആ പുസ്തകത്തിലുണ്ട്.
0: ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, നല്ല
3: വായിക്കൂ.
0: ഓക്കെ, ഞാൻ വായിക്കാം. ഓക്കെ ശരി, താങ്ക് യു. അപ്പോൾ ഗാന്ധിജി കണ്ട അക്കിനാശ്ശേരി, അതെ, എല്ലാവരും കുളിച്ചിട്ട് പോകുന്ന ഒരു ഇന്ത്യയായിരുന്നു നമ്മുടെ ഗാന്ധിജി കണ്ടിരുന്നത്. എന്തായാലും നമുക്ക് കുറെ കോൾസ് ഉണ്ടായിരുന്നു, എന്തായാലും ഇനി നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ അതിനെ കോൾ വിളിക്കാൻ നിങ്ങൾ മറക്കരുത്, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7001. വേഗം വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നമ്മളെന്താ പറഞ്ഞുണ്ട്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്കില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
7: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ്. കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. പക്ഷേ നമുക്കിവിടെ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊല്ലത്ത് നിന്നും അശ്വതിയാണ്. ഞാൻ ഒരിക്കൽ രാവിലെ ഉറക്കം ഉണരാൻ വൈകി. അന്ന് കൂട്ടുകാരുടെ കല്യാണമായിരുന്നു, പോകാണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിയുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ കുളിക്കാതെ പോയി. പക്ഷേ ഞാൻ ചെന്നപ്പോഴത്തേക്കിനും എൻ്റെ കൂട്ടുകാരികളും ഒക്കെ നല്ല ഉരുങ്ങി അടിപൊളിയായിട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി എന്ന് അശ്വതി പറയുന്നുണ്ട്. അശ്വതിയുടെ മെസ്സേജ് കണ്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നി. ഇതാ നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
8: ഹലോ
7: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
8: ഞാൻ സന്ധ്യയാണ്.
7: ആ സന്ധ്യ, പുതിയ നിന്ന്. ഓക്കെ സന്ധ്യ, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാവോ?
8: ചേച്ചി,
7: ഓക്കെ ചേച്ചി, ഇതേപോലെ കുളിക്കാതെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്.
8: അതായത് ഈ കുളി എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുണ്ട്. എന്റെ അറിവിലാണേ, ചിലവര് തല നനച്ച് മൊത്തം കുളിക്കും, ചിലവര് മേല് കയറും, എന്നിട്ട് അവര് പറയും ഞങ്ങൾ കുളിച്ചെന്ന് പറയും.
7: ഓ,
8: അങ്ങനൊരു കാര്യമുണ്ട് ഇതിനകത്ത്. അപ്പം ഇന്ന് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ പറയും കുളിച്ചെന്ന്. അപ്പൊ നമ്മളൊക്കെ തല നനഞ്ഞില്ലല്ലോ, ആ ഞങ്ങൾ ഇങ്ങനെ കുളിക്കുന്നേ എന്ന് പറയും. അങ്ങനെ കൊറേ മടിച്ചു കിട്ടിയ വീട്ടുകാരൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ കുളി എന്ന് പറയുമ്പോഴേ ആദ്യം നമ്മള് ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തലയിൽ വെള്ളം ഒഴിക്കുന്ന ഒരു കുളിയുണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഉന്മേഷം കിട്ടുന്നത്
7: തലയിലൊഴിക്കുമ്പോഴാണ്.
8: അപ്പം കുളി നമ്മുടെ വൃത്തിയുടെ ഒരു ഭാഗമാണ് അല്ലേ,
7: വൃത്തിയുടെ
8: ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. രണ്ടു ദിവസം കൂടുമ്പോ കുളിക്കുന്ന ആളുകളെ നമുക്കറിയാം അല്ലേ, നമുക്ക് ചുറ്റുമില്ലേ.
7: ഞാൻ കുളിക്കും കേട്ടോ.
8: എന്റെ മോളാണെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൽ കുളിക്കും.
7: ചേച്ചി, ഈ പറഞ്ഞത് തല നനയ്ക്കാതെ കുളിക്കുന്ന പറഞ്ഞാല് നമ്മള് മേല് കഴുകുക എന്നാണ് പറയുന്നത്.
8: പക്ഷേ പറയുന്നു ഞങ്ങൾ കുളിച്ചു എന്ന്, എന്നിട്ട് അവരങ്ങ് കഴിഞ്ഞു ഞങ്ങൾ കുളിച്ചു. കാര്യം മേൽ കഴിയാലും കുളിയാണെന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ കുളി എന്ന് പറഞ്ഞാൽ തല നനച്ച് ശരീരം മൊത്തം, നമ്മുടെ ഒരു തണുപ്പ് നമ്മുടെ മൈൻഡിൽ വരുന്ന രീതിയിലുള്ള കുളിയാണ് നമുക്കൊരു ഉന്മേഷം നൽകുന്നത്.
7: അതെ, എന്തായാലും വിളിച്ചിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ചേച്ചി, അപ്പോൾ ചേച്ചി പറഞ്ഞത് രണ്ട് രീതിയിലുള്ള കുളിയുണ്ട്, എന്ന് തല നനയ്ക്കാനുള്ള കുളിയും എന്ന് തല നനച്ചുകൊണ്ടുള്ള കുളിയും എന്നാണ്. അപ്പോൾ എങ്ങനെയായാലും കുളിക്കാതെ പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. എൻ്റെ വീട്ടിൽ ഇതേപോലെ നമ്മൾ കുളിക്കാതെ, അതായത് നമ്മൾ ഈ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കും. അപ്പം അത്യാവശ്യം നമുക്ക്, അതായത് ഇവിടെ വരുന്നതിന് മുമ്പ് ജോലിക്കൊക്കെ, അന്ന് ശനി ഞായറൊന്നും നമുക്ക് ജോലിയില്ല. അപ്പം നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ അമ്മ പറയും, ഇപ്പം രാവിലെ ഇവന് ഈ ജോലി ഉണ്ടായിരുന്നു, ഇവൻ കുഴപ്പമില്ല, ഇവൻ രാവിലെ എന്നിട്ട് കുളിച്ചൊക്കെ ഇരിക്കും, ഇതിപ്പോൾ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇവൻ രാവിലെ ഇങ്ങനെ കുളിക്കാതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഒരുങ്ങി വൃത്തിയായിട്ടൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ വഴക്ക് പറയുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ആ ചേച്ചി, എന്ത് പറ്റി, ഒരു എനർജി ഇല്ലാത്തത്?
9: എനർജിയൊക്കെ പോയി
7: ആണോ? ഓക്കെ, എന്തായാലും നമുക്ക് പോയ എനർജിയൊക്കെ നമുക്ക് വീണ്ടും എടുക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ?
9: എന്റെ ജീവിതത്തിൽ എന്റെ നിഘണ്ടുവിൽ ഇല്ലാത്തൊരു കാര്യമാണ്.
7: നമ്മള് കുളിക്കാതെ അങ്ങനെ എങ്ങനെ പോകത്തില്ലല്ലേ?
9: എപ്പോഴും നമ്മള് ഫ്രഷ് ആയിരിക്കണ്ടേ?
7: ആ
9: കുളിക്കും. പക്ഷെ ചിലരുണ്ട് പോലെ, എന്റെ ആങ്ങളയുണ്ട് തലയും കഴുകി
7: പോവുക,
9: കുളി പടിയ
7: അല്ല ചോട്ടാകുമ്പോക്ക് അത് വിജികുടം ചേട്ടൻ ചെയ്യുന്നുണ്ട്, ആ കുളിയും കഴിഞ്ഞ് പല്ലേപ്പും കഴിഞ്ഞുള്ള രീതിയാണ്.
9: അങ്ങനെ തന്നെ അവൻ നല്ല തൂവെള്ള, പക്ഷെ അവന്റെ ശരീരത്തെ ഞങ്ങള് തൊട്ടാലേ അഴുക്ക് പോത്തും.
7: കുളിക്കാത്ത കാര്യം പറഞ്ഞ പെട്ടെന്ന് അങ്ങ് അനിയനെ ഓർമ്മ വന്നല്ലേ.
9: പിന്നെ അവനങ്ങനെയൊക്കെ കാണിക്കും, അവൻ കുളിക്കുക, അവൻ എവിടെയെങ്കിലും പോകാൻ നേരം അവന് ഭയങ്കര പണിയാ.
7: ഓ കുളിക്കാൻ, അതോ അതിനു വേണ്ടി സമയം കളയണല്ലോ എന്നുള്ള ഒരു
9: പണിയായിരിക്കും. ചായ എന്നോട് പറയും അമ്പലത്തിൽ പോകുന്നത് പോലെ ചന്ദനമൊക്കെ ഇട്ട് അങ്ങ് പോവും.
7: ഈ ചിലരുണ്ട് ചേച്ചി കുളിച്ചെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി കുറെ ചന്ദനൊക്കെ ഇടും, അങ്ങനത്തെ പേരുണ്ട്.
9: ചായ
7: എന്നും കുളിക്കാം,
9: അപ്പവും തിന്നെ കുഴഞ്ഞിരിക്കെ.
7: ഓ അപ്പം തിന്നേന്റെ ക്ഷീണമാണോ? ആ ഞാൻ കുളിച്ചിട്ടാണ് വന്നത്. ശരി ചേച്ചി എന്നാ. ഓക്കെ, അപ്പോൾ ചേച്ചി പറഞ്ഞ ചേച്ചി കുളിക്കാതെ അങ്ങനെ ഇവിടെയും പോയിട്ടില്ല എന്നാണ്. ഇത് നമുക്ക് മറ്റൊരു കോൾ കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്, കുളിക്കാതെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നാണ്. കോൾ വീണ്ടും വരികയാണ്. ഹലോ
0: ഹലോ
7: ഹലോ, ഇത് ആരാണ്?
0: കാശി.
7: കാശി കാശി, ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയോ കാശിക്ക്?
0: അറിയാം.
7: ആ കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ കാശി? അടുത്താണോ?
0: അല്ല, അഴീക്കലാണ്.
7: ആ അപ്പൊ അവിടെ കുളിക്കാതാണ് പോകുന്നത്?
0: ചിലപ്പോ കുളിച്ചിട്ട് പോകും, ചിലപ്പോ കുളിക്കാതോ.
7: അതെന്താ കുളിക്കാതെ പോകുന്നത്? ചില സമയത്ത്
0: ഓട്ടോ വിളിക്കുമ്പോ ഓട്ടോ വെട്ടാണെങ്കിൽ ഇപ്പം കുളിക്കാൻ സമയം കിട്ടത്തില്ല.
7: ഓ അത്രക്ക് തിരക്കാണല്ലേ. അപ്പൊ കുളിക്കാതെ പോകുമ്പോ അമ്മയൊന്നും വഴക്ക് പറയാറില്ലേ?
0: അമ്മ ചിലപ്പോ പറയും കുളിക്കാതെ പോയിക്കോളാൻ പറയും.
7: ആണല്ലേ, ആഹ്, അമ്മയുടെ അനുവാദം കിട്ടിയിട്ടാണ് നമ്മൾ കുളിക്കാതെ പോകുന്നത് അല്ലേ. ചായ കുടിച്ചോ?
0: ഇല്ല.
7: കുടിച്ച്. ആ ഇന്ന് സ്കൂളിലില്ലല്ലേ?
0: ഇല്ല.
7: ഓക്കെ, അന്നേരം റെസ്റ്റിലാണ് ഇന്ന്.
0: ആ
7: ഇന്ന് എന്തായാലും രാവിലെ കുടിച്ചോ?
0: ഇല്ല, ഞാൻ ഇപ്പൊ എഴുന്നേറ്റതേ ഉള്ളു.
7: ആണോ? ഓക്കെ
0: ശരി.
7: ഓക്കെ ശരി ശരി. അപ്പോൾ നമ്മൾ പലയിടത്തും പോകുമ്പോഴും ഇതേപോലെ കുളിക്കാതെ പോയിട്ട് നമ്മൾ ചിലര് നമ്മളെ തൂക്കും. നമ്മൾ കുളിക്കാതെ പോകുമ്പോൾ നീ കുളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം പതറും. അങ്ങനെ പതറുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഓ ഷേ കുളിക്കണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം കുളിച്ചിട്ട് പോകുന്ന ആളാണോ നമുക്ക് ചോദിക്കാം. ഹലോ
10: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
10: ജലീല.
7: ഓക്കെ ജലീല. ആ മനസ്സിലായി, എനിക്കറിയാം. ആ ചേച്ചി, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട്, അതായത് കുളിച്ചിട്ടല്ല, കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ചേച്ചി?
10: കുളിക്കാതെ പോയിട്ട് നമ്മൾ കുളി എന്ന് പറയുന്ന നല്ലൊരു കാര്യമാണ്,
7: നല്ലൊരു പ്രോസസ് ആണ്.
10: പക്ഷെ കുളിക്കാതെ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
7: വരും, അത് സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ വരും. എവിടാണ് പോയത് കുളിക്കാതെ?
10: നമുക്ക് പനി വന്ന്
7: ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരുമ്പോ നമ്മൾ കുളിക്കാതെ പോകും.
10: അതുപോലെ തന്നെ പെട്ടെന്നൊരു മരണം വന്ന് പെട്ടെന്ന് നടക്കും എന്ന് പറഞ്ഞു, അങ്ങനെ അതിന് പോകണം. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയാൻ പറ്റും.
7: നമ്മൾ അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യം നമുക്ക് ഇല്ലല്ലേ.
10: ഇല്ല.
7: അപ്പൊ അങ്ങനെ അതല്ല സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ചേച്ചി, ഞാനും അങ്ങനെ പോയിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ ഒരു മരണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കുളിക്കാതെ പോകും.
10: പിന്നെ വേറൊരു കാര്യം പറയാനാണ്, ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് 8, 9, 10 രാവിലെ 8 മണിക്ക്, 5, 6, 7 ഉച്ചക്ക് 12 വട്ട. അപ്പൊ രാവിലെ 8 മണിക്ക് പോകുന്നതിന് ഈ തണുപ്പുള്ള ദിവസങ്ങളില്, രാവിലെ തണുപ്പുള്ള ദിവസം കുളിക്കാൻ
7: മടിയാ. അന്നേരം
10: എന്തോ എന്നറിയാ, തല മാത്രം കഴുകും,
7: തല മാത്രം കഴിവിട്ട് കുളിച്ചെന്നുള്ള രീതിയിൽ അങ്ങ് പോകും അല്ലേ. മുടിയൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ കുളിച്ചെന്ന്.
10: അങ്ങനെ പോയിട്ടുണ്ട് അത് പഠിക്കുന്നത്.
7: അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ
10: കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ആങ്ങള കുളിക്കാണെന്നിട്ടുണ്ട്.
7: ആണല്ലേ, ഈ ആങ്ങളമാർക്കിട്ടുള്ള പണിയാണല്ലോ ഇന്ന് മൊത്തം.
10: ആങ്ങളെ കുളിക്കത്തില്ല, 2 ദിവസം ഒക്കെ കുളിക്കാതിരുന്നിട്ടാ കുളിക്കുന്നത്.
7: ഓ
9: ഞങ്ങള് പറയാം അവൻ ഇടുന്ന ഡ്രസ് കഴുകയോ ഇത് ഈ ഡ്രസ് കഴുകുന്ന പുഴയിലെ മീനൊക്കെ ചത്തു പോകൂ.
7: ആങ്ങളെ ഇത് കേക്കണ്ട കേട്ടോ. ഓക്കെ ശരി ശരി ചേച്ചി എന്നാ. ഓക്കെ വിളിച്ചിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഈ കുളിക്കാത്ത കഥകളൊക്കെ പറഞ്ഞതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷം. ഓക്കെ ഓക്കെ ശരി ശരി. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ് കേട്ടോ. ഇടുക്കിയിൽ അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലമാണ്. മെസ്സേജ് വായിക്കാൻ സമ്മതിക്കുന്നില്ല. ആരാണ് നമ്മളെ സമ്മതിക്കാത്തത്? സിന്ധു അമ്മയാണ്. ഹലോ
11: മോനെ.
7: എന്തോ
11: നമസ്കാരം.
7: സുഖമായിട്ടിരിക്കുന്നു സിന്ധു അമ്മേ. കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ?
11: കുളിക്കാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാ കുളി നമ്മളെ എന്നും എപ്പോഴും കുളിക്കുന്ന ഒരു കാര്യം. നമ്മുടെ കുളി എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യമാ. ആരോഗ്യത്തിന്റെ ഒരു ഘടകമാണ് നമ്മുടെ കുളി
7: എല്ലാവരുടെയും.
11: അപ്പൊ കുളിക്കാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിൽക്കുന്ന ഇപ്പോഴൊരു ഒരു
7: വലിയ എമർജൻസി വരികയാണെങ്കിൽ നമ്മള്
11: ഇന്നെ തീർച്ചയായിട്ടും 30 മിനിറ്റ് കുളിക്കാതെ എന്റെ വീടടുത്താ പെട്ടെന്ന് ഇങ്ങോട്ട് നോടി വന്നേ ചേച്ചി അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കുമ്പോ നമ്മൾ പെട്ടെന്ന്
7: വീട്ടിലേക്ക്
11: പോകും കുളിക്കാതെ. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കടയിലൊന്ന് പോണം. പെട്ടെന്ന് നമ്മള് നിക്കുന്ന വേഷം എടുത്ത് കളഞ്ഞിട്ട് പെട്ടെന്ന് വേഷം
7: ഡ്രസ് മാറി നമ്മള് കടയിലേക്ക് കുളിച്ച് എന്ന് തോന്നുന്ന രീതിയിലൊരു പോക്കാൻ പോകും.
11: ഓ അതേ ഉള്ളു. പിന്നെ നമ്മള് നമ്മുടെ ജോലി നമ്മുടെ വീട്ടിൽ ജോലി പെട്ടെന്ന് തീർപ്പിച്ച് നമ്മൾ മുമ്പ് ചെയ്യുന്നത് കുളിയാ. അതുപോലെ തന്നെ നമ്മൾ എവിടെങ്കിലും കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോഴല്ല കുറച്ചുകൂടെ ചെറുപ്പത്തി ഞാനാണെങ്കിൽ
7: തല കഴുകത്തില്ല.
11: മുടിങ്ങനെ
7: പാറി പറഞ്ഞ് കിടക്കുന്നത് അങ്ങോട്ട് പോവും. അതല്ലേ
11: പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിച്ചാ നമ്മുടെ തലമുടി അങ്ങ്
7: ഓട്ടിപ്പിടിച്ചു.
11: മുല്ലപ്പൂക്കെ വെച്ച് നല്ലപോലൊക്കെ ഒന്ന് പോവോന്ന് ചേച്ചി പോണോ അല്ല തല കഴുകത്തില്ല.
7: നാല് ആമ്പിളാരെ നോക്കണമെങ്കിൽ ഇങ്ങനെ പോണല്ലേ.
11: അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അങ്ങനെ
7: തന്നെ. അങ്ങനെ തന്നെയായിരുന്നു.
11: രാവിലെ കഴിയും വൈകിട്ട് വന്ന് തല
7: കഴിയും. അത് കുഴപ്പമില്ല. നമ്മൾ അത് അതൊരു കുളിയാണ്. പക്ഷെ തല നനയ്ക്കുന്നില്ലെന്നേ ഉള്ളു. ശരിക്കും ഡോക്ടർമാര് പറയുന്നത് തല ഇന്ന് നനച്ചു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകുന്ന.
11: പിന്നെ തല അങ്ങനെ നനയ്ക്കത്തില്ല. എന്താന്ന് പറഞ്ഞാ പിന്നെ നമ്മുടെ
7: ഓരോ ഫാഷനേ. എന്തായാലും സിന്ധു അമ്മേ
11: നമുക്ക്
7: പറഞ്ഞു
11: ഇപ്പൊ നമുക്ക് കുളിക്കാതെ എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് അയ്യോ ജോലി ഒന്നുടങ്ങി കുളിക്കായിരുന്നു. കിട്ടിട്ട് വന്ന എന്റെ സൂപ്പർ അല്ലേ. നമുക്ക് നമ്മുടെ
7: അടിപൊളിയായിട്ട് ഒഴിഞ്ഞു പോവാ. പിന്നെ അതുപോലെ
11: തന്നെ നമുക്ക് ഒരു ഒരു ശരീരവും ഇച്ചിരി ശരീരം ഇവിടെ വന്നതുപോലെ.
7: അല്ല ഈ നമുക്ക് നല്ല ഉറക്കം കിട്ടാനും കുളിക്കുന്നത് നല്ലതാണ്. വൈകുന്നേരമൊക്കെ ഒന്ന് കുളിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ടപ്പേന്നും പറഞ്ഞ ഉറക്കം വരും.
11: അറിയത്തില്ല
7: ഉറങ്ങിപ്പോ.
11: നമ്മളെന്നും കുളിക്കും. അതുപോലെ തന്നെ രാവിലെ കുളിക്കുന്ന ആളാണ് ഞാനാ. എന്നും രാവിലെ കുളിക്കുന്ന ആളാണ്.
7: വൈറ്റുന്ന നല്ല കാര്യം. തുടർന്നും ഇത് തന്നെ തുടർന്ന് പോട്ടെ.
11: എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
7: ഓക്കെ അമ്മയ്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഞായറാഴ്ചയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വഴക്കുറ ഇവന് ജോലി ഉണ്ടായിരുന്നു ഇവൻ രാവിലെ കുളിച്ചാൽ രാവിലെ ഉരിങ്ങാനെ ഇതിലേക്ക് കഴിച്ചാനെ എന്നൊക്കെ പറയും. അത് പക്ഷേ ജോലി ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ നമ്മളിങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കും. കുളിക്കാതൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ഒരു ഒരു ഒരു ഒരു രീതിയാണത്. ഓക്കെ നമുക്കിപ്പം വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് വായിക്കാൻ സമ്മതിക്കുന്നില്ല. ഹലോ
12: ഹലോ
7: ഹലോ നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഫോൺ ഇച്ചിരി അടുത്ത് വെച്ച് സംസാരിക്കുവോ. റേഞ്ച് പോകുന്നുണ്ടെന്ന്
12: തോന്നുന്നു.
7: ഇന്ന് കുളിയാണ്. ഇന്ന് കുളിക്കാതെ ആരൊക്കെ പുറത്ത് പോകുന്നുണ്ട് എന്ന് അറിയാനുള്ള ഒരു പരിപാടിയാണ്.
12: കുളിക്കാതെ പുറത്തു പോകാൻ വീട്ടിൽ ഇരിക്കാൻ പോലാ പറ്റത്തില്ല. പിന്നെ കുളിക്കാതെ
7: അത്രയും ചൂടാണല്ലേ.
12: അത്രയ്ക്ക് ചൂടാന്ന് പറഞ്ഞാൽ എപ്പോഴും കുളിക്കാനേ
7: നേരമുള്ളൂ.
12: ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ പഴയ ഒരു കാലത്തെ കുറിച്ച്.
7: എന്താണ് പഴയ കാര്യം? എന്താണ്?
12: അല്ല പഴയ കാലത്തിന്റെ കൂട്ട് കുളവ തോടൊക്കെ ഉണ്ടല്ലോ
7: അതിനകത്താണ്.
12: പണ്ടൊക്കെ നേരത്തെ വെള്ളമൊക്കെ വെള്ളം പോയി കൊണ്ടുവരണമായിരുന്നു. പിന്നെ പിന്നെ കുളവും തോടൊക്കെ ഉള്ളിടത്ത് പോയി കുളിക്കുവായിരുന്നു. അങ്ങനെയൊക്കെ
7: പണ്ട് നമുക്ക് പൈപ്പ് ഇല്ലായിരുന്നു, നമ്മള് അടുത്ത വീട്ടിൽ
12: പോയിട്ട് കിണറ്റിൽ നിന്നൊക്കെ പോയി കിണറൊക്കെ വെള്ളമൊക്കെ പോയി വെള്ളം കോരിക്കൊണ്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
7: പക്ഷെ ആ കിണറ്റിലെ വെള്ളത്തിന് നല്ലൊരു തണുപ്പാ,
12: നല്ല തണുപ്പാ. പക്ഷെ അന്നത്തെ വെള്ളമൊക്കെ കുടിക്കാൻ എന്ത് രുചിയായിരുന്നു. ഇപ്പോഴത്തെ പച്ചവെള്ളം നമുക്ക് കുടിക്കാൻ പോലും പേടി.
7: അത് ഈ ടാങ്കിനകത്തൊക്കെ കടന്നിട്ടൊക്കെ വരുന്നില്ലേ, അതിന്റെ ആയിരിക്കും,
12: അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇപ്പം പണ്ടൊക്കെ നമ്മള് കോരി കുടിക്കുമ്പോ എന്ത് നല്ല തെളിച്ചായിരുന്നു. ഇപ്പം എല്ലായിടം ഫിൽട്ടർ വെച്ചിരിക്കും, അപ്പം വെള്ളത്തിന് പോലും നല്ലൊരു തെളിച്ചമില്ല. ഇതൊക്കെ നല്ല തെളിച്ചമല്ലായിരുന്നു. കുളത്തിലെ ആയാലും തോട്ടിലെ ആയാലും എല്ലാം നല്ല തെളിച്ചമുള്ള വെള്ളമായിരുന്നു. നമുക്ക് കണ്ടാ കുടിക്കാൻ തോന്നുമായിരുന്നു, അത്രക്ക് ഉള്ള ഇതായിരുന്നു. ഞാനും കുളത്തിലും തോടിലും എല്ലാം കുളിച്ച ഇപ്പോഴും പഠിച്ചാനുണ്ട്. ഞാൻ കുളിക്കാതെ ഇരിക്കത്തില്ല. ഭയങ്കരമായ ഭയങ്കരമായ പനി വന്ന് നമുക്ക് എനിക്ക് ചുമ ഭയങ്കര പേടിയാ. അന്നേരം ഈ തല പിന്നെ നനയ്ക്കുമ്പം ചുമ വരും പെട്ടെന്ന് പനിയായാലും. അപ്പൊ ഞാൻ തല നനയ്ക്കത്തില്ല. പക്ഷെ ഇനി എത്ര തണുപ്പായാലും എത്ര മഴയായാലും എത്ര വലിയ പനിയായാലും ഞാൻ ദേഹം കഴുകാതിരിക്കട്ടെ. അത് പച്ചവെള്ളത്തിൽ ഞാൻ കഴുകത്തോളൂ, ചൂടോളത്തിൽ
7: കഴുകത്തോളൂ.
12: എത്ര വലിയ പനിയായാലും ഞാൻ പച്ചവെള്ളത്തിൽ ഞാൻ ദേഹം കഴുകത്തോളൂ. എനിക്ക് ദേഹം കഴുകാതിരിക്കാൻ എന്തായാലും പറ്റത്തില്ല. എനിക്ക് അന്നേരം എനിക്ക് വിയർക്കാൻ തുടങ്ങും.
7: അപ്പോൾ ചേച്ചി ഇതുവരെ കുളിക്കാതെ പുറത്തോട്ട് പോയിട്ടില്ല അല്ലേ?
12: ഇല്ല, ഞാൻ പോയിട്ടില്ല. എനിക്ക് ജീവിതത്തിൽ പോയിട്ട് പണ്ടൊന്നും എനിക്ക് അത്ര വിയർപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് അത്ര ചൂടും ഇല്ലായിരുന്നു. എന്നിട്ടും ഞങ്ങള് കുളിക്കാതെ ഞാൻ പോയിട്ടില്ല. എനിക്കൊരു ഓർമ്മ പോലെ ഇല്ല. ഇപ്പൊ എന്റെ മക്കള് പോലെ മൂന്ന് നേരം കുളിക്കാതിരിക്കത്തില്ല.
7: ആണല്ലേ, മൂന്ന് നേരം
12: കുളിക്കും, വന്നിട്ട് കുളിക്കും, കടക്കാൻ നേരത്തും കുളിക്കും.
7: ഓ,
12: നമ്മള് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എത്ര മഴയായാലും മഞ്ഞായാലും അവര് പിന്നെ കടക്കാൻ നേരത്ത് കുളിക്കാതെ കിടക്കട്ടെ. പോകുമ്പോഴും കുളിച്ചോട്ടെ പോകത്തോളൂ, വരുമ്പോഴും കുളിച്ചോട്ടെ ഇരിക്കത്തോളൂ, കടക്കുമ്പോഴും കുളിച്ചോട്ടെ
7: കിടക്കത്തോളൂ.
12: അങ്ങനെ അവർക്ക് കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവരിനി അഥവാ കുളിക്കാതെ കടന്നാൽ തണുപ്പ് ഉദ്ദേശിച്ച് കടന്നാലും ഇടയ്ക്ക് എണ്ണീച്ച് അവര് കുളിക്കും. അവർക്ക് അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതായത്
7: ശീലിച്ചു പോകും, അതായത്
12: ശീലമായിപ്പോയി. നമ്മള് പണ്ടേ അത് പഠിപ്പിച്ചതാ. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നമ്മള് കുളിപ്പിച്ച് പഠിപ്പിച്ചോണ്ട് അവർക്ക് പിന്നെ വളർന്നപ്പോ അത് അവരങ്ങ് തുടർന്നു പോയി.
7: എന്തായാലും
12: അങ്ങനെ അങ്ങനെ വേണമല്ലോ. നമുക്ക് കുളി നമുക്ക് ദേഹത്തെ ശരീരത്തെ നമ്മള് എപ്പോഴും നമ്മുടെ
7: വൃത്തിയായിട്ട്
12: സൂക്ഷിക്കേണ്ട. ശരീരം എപ്പോഴും ചൂടാണ്. അന്നേരം നമുക്ക് ഈ ശരീരത്തെ ഇച്ചിരി തണുപ്പ് ഇല്ലുമ്പം അത്രയും ഒരു എന്തോ ഒരു എന്തോ ഒരു സുഖവും ഒരു എനർജിയും ഒക്കെ ഉണ്ടാക്കും. നമ്മളിനി എത്ര വലിയ ക്ഷീണത്തെ ഇരിക്കുമ്പോ നമ്മളൊന്ന് കുളിച്ചു നോക്കിയാ, കുളിച്ചു കഴിയുമ്പോ നമ്മുടെ ക്ഷീണം അന്നേരം
7: മാറും. അത് ശരിയാണ്.
12: മടിയുള്ളവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കുളി. പക്ഷെ മടി പിടിച്ചവർക്ക് അതൊരു
7: മടി മാറ്റി വെക്കും. നിങ്ങൾ നാളെ തൊട്ട് കുളിക്കും.
12: ആസ്വാദനം ഒക്കെയാണ് ഈ കുളി എന്ന് പറയുന്നത്.
7: നല്ല നല്ല പാട്ടുകാരെയൊക്കെ അറിയാൻ പറ്റുന്നത് കുളിക്കുമ്പോഴൊക്കെയാണ്. ഈ ബാത്റൂമിൽ കയറുമ്പോ ഭയങ്കര എക്കോയാണ്. ചിലരൊക്കെ പാട്ട് പാടുന്നില്ലേ?
12: ഞാൻ എപ്പോഴും പാട്ട് പാടി. ബാത്റൂമിൽ കയറുമ്പോ ഞാൻ പാട്ട് പാടും.
7: ആ, പണ്ട് ഈ ഡോറിന് കുറ്റി ഇല്ലെങ്കിലാണ് ആൾക്കാർ ഈ ആളാകത്തുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പാട്ട് പാടിക്കൊണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, പാട്ട് പാടുമ്പോ നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടി ആൾക്കാർ ബാത്റൂമിലൊക്കെ ഇരുന്ന്
12: പാടും. എന്റെ ഞങ്ങളുടെ ഹസ്ബൻഡ് ഭയങ്കര പിന്നെ കെയറിംഗ് ഉള്ള ഒരാളാണ്.
7: ആ,
12: അതുകൊണ്ട് ഇപ്പോഴും പുള്ളി ഗൾഫിൽ നിൽക്കുമ്പോഴും വിളിച്ചിട്ട് പറയും, രാവിലെ കുളിച്ചിട്ട് അടുക്കള കയറാവുള്ളു, രാവിലെ കുളിക്കുന്നത് നല്ലതാ, എനർജിയാ, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും.
7: എന്തായാലും വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, കോൾ കട്ടായിരിക്കാണ്. ആ, കോൾ വീണ്ടും കണക്ട് ആയിട്ടുണ്ട്. ഹലോ
13: ഹലോ
7: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
13: ഞാൻ രാജു, പുളിനിക്കൻകോട്ടയം.
7: ആ രാജേട്ടൻ, സ്ഥലം ഒന്നുകൂടെ പറയൂ. അല്ല, സ്ഥലം ഒന്നുകൂടെ ഒന്ന് പറയൂ, സ്ഥലം വ്യക്തമായില്ല.
13: പുളിനിക്കൻകോട്ട.
7: പുളിനിക്കൽ കോട്ട, ഇത് എവിടാണ്, ഏത് ജില്ലയാണ്?
13: കൊല്ലം ജില്ല. ആണല്ലേ,
7: ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥലം കേൾക്കുന്നത്, സത്യം.
13: സ്ഥിരമായിട്ട് പണ്ടേ വിളിക്കുന്ന
7: ആണല്ലേ.
13: നമ്മളേ പുതിയ പാസഞ്ചർ വിളിക്കാനുള്ള സമയം കൊടുക്കണം. സ്ഥിരം ഇപ്പൊ സ്ഥിരം പാസഞ്ചറാ വിളിച്ചോണ്ടിരിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് വിളിക്കാനുള്ള സമയം കിട്ടുന്നില്ല, കോൾ കട്ടായി പോകും.
7: ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കുകയായിരിക്കും.
13: പാസഞ്ചർ കയറിയെങ്കിൽ നമുക്ക് എല്ലാം പറയാനും അറിയാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇത് അവര് കയറി മൊത്തം ചരിത്രം, അവര് മാത്രം സ്ഥിരം കുറെ പാസഞ്ചർ ഉണ്ട്, അത് പോരാ.
7: ഓക്കെ ചേട്ടാ, ഇനിയിപ്പോ ചേട്ടൻ പറഞ്ഞോളൂ. ചേട്ടൻ ഉഴവാണ്. അയ്യോ, അയ്യോ, കട്ടായി പോയോ? ഓക്കെ, രാജേട്ടൻ കട്ടാക്കിയിട്ട് പോയിരിക്കുകയാണ്. രാജേട്ടാ, എന്തായാലും ചേട്ടൻ തിരിച്ചൊന്നുകൂടെ വിളിക്കൂ, ചേട്ടൻ്റെ അഭിപ്രായം പറയൂ. ചേട്ടൻ കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ അനുഭവം പറയൂ. എന്നാലും ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കി എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, അത്യാവശ്യം തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുളിക്കാൻ ഇച്ചിരി മടിയാണ്. ഓക്കെ, ഇടുക്കിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിൻസിയാണ്. ജിൻസി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തണുപ്പുള്ള ദിവസങ്ങളിൽ കുളിക്കാൻ കുറച്ച് മടിയൊക്കെ തോന്നും. അങ്ങനെ ഒരു ദിവസം കുളി മാറ്റി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ വീട്ടുകാർ പിടികൂടി. അതൊരു പണിയാണ് കേട്ടോ, വീട്ടുകാർ തൂക്കിക്കഴിഞ്ഞാൽ അവസാനം കുളിപ്പിച്ചിട്ടാണ് എന്നെ പുറത്തിറക്കി. സത്യം, കുളിക്കാനുള്ള മടിയേക്കാൾ വീട്ടുകാരുടെ ചോദ്യം ഒഴിവാക്കാനാണ് നമ്മൾ വേഗം കുളിക്കുന്നത് എന്ന് ജിൻസി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ, നമ്മൾ പലപ്പോഴും വീട്ടുകാരുടെ വഴക്ക് പേടിച്ച് കുളിക്കുന്നവരുണ്ട്. ഇത് നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ,
14: ഹലോ,
7: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ്, ഇതാരാണ്? അനീസ. ഓക്കെ ചേച്ചി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചവറ. ഓക്കെ, ചവറക്കാരി ആയിട്ടുള്ള അനീസ ചേച്ചി പറഞ്ഞോളൂ, കുളിക്കാതെ എവിടെങ്കിലും പോയിട്ടുണ്ടോ?
14: പറ്റത്തില്ല, ഞാൻ
7: എന്തും കുളിക്കും. നമുക്ക് അവിടെ എത്തണമല്ലോ എന്നുള്ള രീതിയിൽ
14: നമ്മള് എത്തിപ്പെടും. ചിലപ്പോ ആ സമയത്തിൽ ചെല്ലാനും പറ്റത്തില്ല, അത്രയൊക്കെ ചെയ്തിട്ട്
7: പോയാലും.
14: പാട്ട് പാടണമല്ല.
7: ആ ഓക്കെ, പാടിക്കോളൂ.
14: വന്ദനത്തിനകത്തെ വന്ദനം അല്ല, വന്ദനം. മോഹൻലാലിന്റെ ഒരു പാട്ട്. പിന്നെ
7: ചേച്ചി പാട്ട് പാടും, ഞാൻ പറയും ഏത് പാടാണ്.
14: ഓക്കെ, തീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, തെന്നിയാതെ അന്നാരെ കണ്ണനറിയാതെ, പിന്നിച്ചരയണ കാണാ പൂവിൻ്റെ കണ്ണീരപ്പാമോ, പൂഞ്ഞാലാട്ടിയുറക്കാമോ.
7: നല്ല പാട്ടായിരുന്നു കേട്ടോ.
14: ഇത്
7: ധനം എന്ന സിനിമയിലെ, ലാലേട്ടന്റെ ധനം എന്ന സിനിമയിലെ പാട്ടാണ്.
14: അതെ
7: അതെ,
14: ഇത്രയാണ്
7: പാടിയിരിക്കുന്നത്. ഇതൊക്കെ അറിയാനായിട്ടാണ് പടത്തിന്റെ പേര് മറന്നുപോയത്.
14: ശരിയാണ്
7: ശരിയാണ്, ചിലരൊക്കെ വിളിച്ചിട്ട് നമ്മളെ നമുക്ക് ഗാനമഞ്ചലിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ പാട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് സംസാരിച്ചു കഴിയുമ്പോൾ പാട്ട് പറഞ്ഞു, യു ഏത് പാട്ടായിരുന്നു ഞാൻ ഓർത്ത് വെച്ചത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നല്ല പാട്ടായിരുന്നു
14: കേട്ടോ.
7: ഓക്കെ ശരി ചേച്ചി. ഓക്കെ, അപ്പോ അപ്പോ ഇടുക്കിയിൽ നിന്നുള്ള അൻസി, അൻസിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നത്. അൻസി തന്നെയായിരുന്നു, നോക്കട്ടെ മെസ്സേജ് ഒന്നുകൂടെ നോക്കട്ടെ, മെസ്സേജ് പോയോന്ന് അറിയത്തില്ല. ഓക്കെ ഓക്കെ, ജിൻസി, ജിൻസിയാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടുകാരെ പേടിച്ച് നമ്മൾ പലപ്പോഴും കുളിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. തോന്നുന്നല്ല, അതാണ് കാര്യം. കാരണം ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മടിയായിരിക്കും, തണുപ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ കുളിക്കാതെ ഇങ്ങനെ ഇരിക്കും, വീട്ടുകാർ പറയും എടാ പോയി കുളിക്കാരിലേക്ക് കയറും. അതേപോലെ തന്നെ ഒരു കാര്യമാണ്, ഞായറാഴ്ചകളിൽ നമ്മുടെ വീടുകളിലൊക്കെ വിരുന്നുകാർ വരുമ്പം ചില ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കുളിക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എടാടാ അവിടെ നിന്നാടാ നമ്മുടെ ബന്ധുക്കാരൊക്കെ വരും, നീ പോയി കുളിക്കി, കുളിക്കാതെ നനയ്ക്കതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാ എന്നൊക്കെ വീട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കുളിക്കാതെ അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങളെ വഴക്കു പറഞ്ഞ് കുളിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ വിളിക്കൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9 9, ഒരു കോ ഉണ്ട് അവിടെ, നമ്പർ പറഞ്ഞു തീർന്നിട്ട് നമുക്ക് പോകാം. 9 5 4 4 7 0 0 9 1 2. വേഗം തന്നെ വിളിച്ചോളൂ, ഇപ്പോൾ നമുക്ക് കോൾ ഉണ്ട്, കോൾ കണക്ട് ചെയ്യാം. ഹലോ,
15: ഹലോ,
7: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
15: ഞാൻ
7: ആ ഗീത ചേച്ചി, പറഞ്ഞോളൂ.
15: ഞാന് കുളിക്കാതെ ഇപ്പോഴും പോവും എവിടെങ്കിലും ഒക്കെ.
7: അവിടേക്ക് ആദ്യം ഒരു കാര്യം ചെയ്യോ, റേഡിയോ അടുത്തുനിന്നൊന്ന് മാറിയിക്കു ചേച്ചി. ഇനി പറഞ്ഞോളൂ, കുളിക്കാതെ എവിടേക്കാ പോയിട്ടുള്ളത്?
15: എവിടെ പോണെങ്കിലും രാവിലെ എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ കുളിക്കാതെ പോകും. വൈകിട്ട് വന്നിട്ട് കുളിക്കും.
7: വന്നിട്ട് ഒരു കുളി കുളിക്കും.
15: വൈകുന്നേരത്തെ കുളി.
7: പിന്നെ
15: എന്റെ എനിക്കൊരു കൊച്ചുമോനുണ്ട്, അഭിനവ്.
7: കൊച്ചുമോന്റെ പേര് അഭിനവ്.
15: അവനാണെങ്കി കുളിക്കാൻ ഭയങ്കര മടിയാ.
7: മടിയാണല്ലേ.
15: അങ്ങോട്ട് കേറുക, ഇനി ഇറങ്ങുക, കുളിച്ചിട്ട് ഇറങ്ങാണ്ട് വരുന്നതും
7: കാക്കക്കുളി എന്ന് പറയും. കാക്കക്കുളി ആ കുളിയുടെ ആളാണല്ലേ.
15: അങ്ങനെ ഇപ്പൊ രണ്ടിലാ പഠിക്കുന്നെ. അവന് ഇതേപോലെ അങ്ങനെ വഴക്ക് പറഞ്ഞ് വീണ്ടും കുളിമുറിക്കകത്ത്
7: കേട്ടു കേറ്റും. കുളിച്ചിട്ട് വന്നിട്ട് കഴിഞ്ഞിട്ട്
15: ദേവം ഒന്നും കേക്കണ്ടില്ല, കുളിക്കാതെ വെള്ളം കൂട്ടി വെച്ചിട്ട്.
7: അപ്പോൾ ദിവസവും രണ്ടു കുളി പതിവാണല്ലേ ആള്. അപ്പൊ പുള്ളിക്കാരി ഇത് കേട്ടോണ്ടിരിക്കണോ?
15: ഇല്ല, പഠിക്കാൻ പോയത് സ്കൂളിൽ
7: പോയോ?
15: സ്കോളർഷിപ്പിന്റെ പരീക്ഷ ഉണ്ട്.
7: ഉണ്ടല്ലേ. അപ്പൊ രണ്ടു തവണ കുളിച്ചു ഇന്ന്?
15: ഇന്ന് അങ്ങനെ എന്നുണ്ടാ, ഭയങ്കര മടിയാ കുളിക്കുന്ന കാര്യത്തിൽ, ഭയങ്കര മടിയാ.
7: ആണല്ലേ. ഓക്കെ ചേച്ചി. ശരി ശരി. അപ്പോൾ അങ്ങനെ കോളുകളൊക്കെ വന്നു. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് അല്ല, കുറച്ച് പാട്ട് കയറാറുണ്ട്. അപ്പോൾ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.

0: കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എഎം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സ് കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
0: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547022530.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് ഗ്രീറ്റിംഗ്സ് ആണ്. നിങ്ങൾ ഞങ്ങളെന്നൊന്നും ഇല്ല കേട്ടോ, നമ്മളെന്ന് മാത്രമേ ഉള്ളൂ. പഴയത് പുതിയത് എന്നൊന്നും ഇല്ല. സോ ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ പഴയ ആൾക്കാർ പുതിയ ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കോൾ കിട്ടിയില്ലെങ്കിൽ, ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിളിക്കൂ, ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ ആ പാട്ട് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം അങ്ങനെ എന്താണ് ഇപ്പം അങ്ങനെ പറയുമ്പോൾ മറ്റൊരാൾക്ക് വിഷമം. നമ്മളിപ്പോൾ ഒരാളെ കോൾ അവർ വിളിക്കരുത് എന്നൊന്നും അങ്ങനെ നമുക്ക് പറയാനൊക്കത്തേ ഇല്ല. കാരണം എല്ലാവരും നമുക്ക് വേണ്ടുന്നതാണ്, നമുക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ടാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544700912. നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാന്നറിയാവോ? അയച്ചിരിക്കുന്നത് ബിനുചേട്ടനാണ് കേട്ടോ. മൂന്നാം കുറ്റിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ ബിനുവാണ്. ഞായറാഴ്ച രാവിലെ കുളിക്കാതെ കുറച്ച് നേരം വീട്ടിലിരുന്നാൽ ആരുമൊന്നും പറയത്തില്ല. ശരിയാണ്, ആരുമൊന്നും പറയത്തില്ല. പക്ഷേ വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മ വഴക്കുറയും കേട്ടോ. ഓക്കെ, ചേട്ടൻ പറഞ്ഞിരിക്കുന്ന അമ്മയും വഴക്കുറത്തില്ലെന്നായിരിക്കും കേട്ടോ. ഓക്കെ, ആരുമൊന്നും പറയത്തില്ല. പക്ഷേ പെട്ടെന്നൊരു അതിഥി വന്നു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഉടനെ വീട്ടിൽ നിന്ന് വിളി വരും. എടാ, നീ ഇതുവരെ കുളിച്ചില്ലേ എന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ അതിഥി വരുന്നത് ഒരു നമ്മുടെ വീട്ടിലെ ഒരു കുളിക്കാനുള്ള അലാറം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ശരിയാണ്, ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ചോദ്യം വരും, നീ കുളിക്കാതാണ് ഈ ഇരിക്കുന്നത്? ചേട്ടാ, അവരാരെങ്കിലും കണ്ടുകഴിഞ്ഞ് നാണക്കേടാ എന്ന് പറഞ്ഞ് നമ്മളെ കുളിക്കാനായിട്ട് പറഞ്ഞു വിടും. ഓക്കെ, അത് ചേട്ടൻ അപ്പോൾ പറഞ്ഞു തന്നത് ഇതാണ്: കുളിക്കാനുള്ളൊരു അലാറമാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്, ഞായറാഴ്ചകളിൽ വരുന്ന അതിഥികൾ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും അത് ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ വിളിക്കൂ. നിങ്ങൾ കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കൂ. വിളിക്കണ നമ്പർ ഇതാണ്: 9544700912. ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഓക്കെ, നല്ലൊരു ടോപ്പിക്കാണ്. പലരും ഞായറാഴ്ചകൾ കുളിക്കാറില്ല. ആ, ഞാനും കുളിക്കാറില്ല, പക്ഷേ എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല. ആ, പക്ഷേ പ്രത്യേകിച്ച് രാവിലെ അലാറം അടിക്കുമ്പോൾ എഴുന്നേക്കാൻ വൈകിയാൽ. ആ ഓക്കെ, രാവിലെ അലാറം അടിക്കാൻ ചില ദിവസങ്ങളിൽ, ഞായറാഴ്ച ഓഫ് കോഴ്സ് നമ്മൾ രാവിലെ കുളിക്കത്തില്ല എന്നാണ് പറയുന്നത്, പക്ഷേ ചില ദിവസങ്ങളിൽ അലാറം അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ, അതായത് വൈകിയാൽ അല്ല അലാറം അടിക്കുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ, അതായത് കുടയിൽ പോകുമ്പം ബസ് കിട്ടത്തില്ല, അതുകൊണ്ട് ലേറ്റാകുമെന്ന് പേടിച്ച് ഞാൻ ചില ദിവസങ്ങളിൽ കുളി സ്കിപ്പ് ചെയ്യാറുണ്ട്. പേര് പറയാൻ മടിയുള്ള ആ സുഹൃത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വളരെ നല്ല കാര്യമാണ് കേട്ടോ. അതായത് നമ്മുടെ ബസ് പോയി കഴിഞ്ഞാൽ ശരിയാണ്, നമ്മുടെ അന്നത്തെ ക്ലാസ് അറ്റൻഡൻസ് ഒക്കെ പോവും. അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ കുളി സ്കിപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ രസകരമായിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾ അയക്കൂ. അയക്കുന്ന നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം: 9544700912. നേരത്തെ ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ കോളുകളൊന്നും വരാത്തത്? എന്തായാലും നമുക്ക് മെസ്സേജ് വീണ്ടും നമുക്ക് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് മെസ്സേജാണോ നോക്കട്ടെ. കൊല്ലത്ത് നിന്നും അശ്വതിയാണ് ഇരിക്കുന്നത്. ഓ ഓക്കെ, ഇത് നേരത്തെ വന്ന മെസ്സേജാണ്, ഞാൻ തെറ്റിച്ച് വായിച്ചാണ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും സമയം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയി പോയി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇങ്ങനെ ആയിരിക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നമുക്ക് നിങ്ങൾ ഞങ്ങളെന്നൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിളിക്കൂ, നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട സമയമാണ്. ഗ്രീറ്റിംഗ്സിലേക്ക് വിളിക്കാം, ഗാനമഞ്ചിലേക്ക് വിളിക്കാം. അങ്ങനെ പഴയ ആൾക്കാർ പുതിയ ആൾക്കാരൊന്നുമില്ല, വിളിക്കാം, അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, പാട്ട് കയറുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലാണ്, കാരണം കഴിവതും നമ്മൾ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കോള് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, ഓക്കെ മറ്റൊരു കോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, എന്തായാലും അങ്ങനെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ നമുക്ക് ഒട്ടും പറ്റാത്തതെന്ന് പറഞ്ഞാൽ പരസ്യം കയറുമ്പോൾ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ പരിപാടി അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൂടേ ഇരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: 91.2 ഇപ്പോൾ കേൾക്കാം ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അഭിമുഖം. പങ്കെടുക്കുന്നവർ പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ പി സുനിൽകുമാർ, കരുനാഗപ്പള്ളി പോസ്റ്റൽ സബ് ഡിവിഷൻ പോസ്റ്റ് ഇൻസ്പെക്ടർ ശ്രീ സുജിത് എസ്.
1: ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമാണ്. ഈ ദേശീയ തപാൽ ദിന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ ദിനത്തിൽ നമ്മുടെ തപാൽ സർവീസ് നൽകുന്ന നിരവധിയായ സേവനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് കരുനാഗപ്പള്ളി സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ പോസ്റ്റ്

0: ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സാറിനെ എന്റെ റേഡിയോ 91.2 ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയിലെ പോസ്റ്റൽ സർവീസ് വളരെ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സർവീസാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള സർവീസാണ്. ഒരുപാട് സേവനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഈ മേഖല നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ ഇന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് സാറൊരു ചെറിയ വിശദീകരണം കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം.
1: ഇന്ന് നമ്മുടെ ദേശീയ തപാൽ ദിനമാണ്. നമ്മൾ വിവിധ തരം സേവനങ്ങളാണ് ജനങ്ങളിൽ നമ്മൾ എത്തിക്കുന്നത്. അതായത് മെയിൽ ബുക്കിംഗ് മെയിനായിട്ട് എടുത്തു പറയുമ്പോൾ മെയിൽ ബുക്കിംഗ്, ഡെലിവറി, പിന്നീട് നമ്മൾ POSB ഉണ്ട്, പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് ഉണ്ട്, നമുക്ക് ഇൻഷുറൻസ് മേഖലയുണ്ട്, PLA RPLI, പിന്നെ ആധാർ സേവാസ് ഉണ്ട്, നമുക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുണ്ട്, പിന്നെ ഫിലാറ്റലിക് സ്റ്റാമ്പ്സ് നമ്മൾ എത്തിക്കുന്നുണ്ട്, നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ ബ്രാഞ്ച് ഓഫീസുകൾ, ഇതെല്ലാ സേവനങ്ങളും ജനങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്.
0: പോസ്റ്റൽ സർവീസിനെ സംബന്ധിച്ച് നമ്മളിപ്പോഴും ജനങ്ങൾ പഴയ ചില കാഴ്ചപ്പാടുകളിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ കത്ത് മാത്രം കൊണ്ടു കൊടുക്കുകയും അത് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ് ഓഫീസിലുള്ളൂ, അല്ലെങ്കിൽ പാഴ്സൽ അയക്കാം അത് മാത്രമൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു ഇപ്പോഴുമുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ചിന്ത അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നാൽ അതിനപ്പുറം പല കാര്യങ്ങളും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട്. കത്തുകൾ ഇപ്പോൾ പഴയതുപോലെ ഉണ്ടോ, വരുന്നുണ്ടോ, അത് ഡെലിവറി ചെയ്യാൻ?
1: ഉണ്ട്, കത്തുകൾ നമുക്കുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളിൽ ഇപ്പോഴും ഈ ഒരു കത്തിടപാടുകൾ മാത്രമാണ് പോസ്റ്റ് ഓഫീസിൽ എന്നാണ് ഇന്ന് ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ ചില വിഭാഗങ്ങളിലും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും കത്തിടപാടുകൾ മാത്രമല്ല, നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേവിങ്സ് ബാങ്ക്, ഇൻഷുറൻസ്, POSB, അതായത് IPPB പേയ്മെന്റ്സ് ബാങ്ക് ഉണ്ട്, പിന്നെ നമ്മൾ ആധാർ സേവാസ് കൊടുക്കുന്നുണ്ട്, പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധതര സേവനങ്ങളാണ് ജനങ്ങളിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. കത്തിടപാടുകൾ മാത്രമല്ല, കത്തുകൾ ഇഷ്ടം ധാരാളം തന്നെ ഇപ്പോഴും ഉണ്ട്. അത് കത്ത് പഴയതുപോലെ തന്നെ നമുക്ക് സജീവമാണ്. കൂടുതലും നമുക്ക് സ്പീഡ് പോസ്റ്റും പാഴ്സൽസുമാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത്. അതായത് ഓൺലൈൻ ഷോപ്പിംഗ്സ് വഴിയുള്ള പാഴ്സൽസ് ഇപ്പോൾ ധാരാളമായി തന്നെ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഡെലിവർ ചെയ്യുന്നുണ്ട്.
0: ഈ പഴയ തലമുറയുടെ ഓർമ്മകളിൽ എപ്പോഴും നൊസ്റ്റാൾജിയാണ് കത്തെഴുതെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം. കത്ത് കാത്തിരിക്കുക, പ്രിയപ്പെട്ട ആൾക്കാർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവരവിടെ ചെന്നിട്ട് ഒന്നുകിലും ടെലിഗ്രാം അയക്കും. ഇന്ന് ടെലിഗ്രാം സർവീസ് ഇല്ല, അതും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു സേവനമായിരുന്നു ഒരു കാലത്ത് ജനങ്ങൾക്ക് ഈ ടെലിഗ്രാം എന്ന് പറയുന്നത്. ഇന്ന് അതില്ല. എന്നാൽ അതിനേക്കാൾ വളരെ വേഗത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം കത്തെഴുത്തിൻ്റെ ഒരു കാലം, കത്തുകളുടെ രസകരമായ എഴുത്തിൻ്റെ കാലം, ഇനി കത്തെഴുതാൻ അറിയാൻ വയ്യാത്തവർ അയൽക്കാരെ കൊണ്ട് കത്തെഴുതിച്ച കാലം, അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് പഴയ തലമുറയുടെ മനസ്സിലൊക്കെ. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി പാട്ടുകളുമുണ്ട്. കത്ത് ദുബായിൽ നിന്ന് ഭർത്താവിൻ്റെ കത്ത് വരാൻ വേണ്ടി ഭാര്യ കാത്തിരുന്ന കാലം, മകൻ്റെ കത്ത് കിട്ടാത്തതുകൊണ്ട് അമ്മ വിഷമിച്ച കാലം, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ പഴയ തലമുറയുടെ മനസ്സിലുണ്ട്. അപ്പോൾ കത്തുകളുടെ കൈകാര്യം ചെയ്യലിനും അപ്പുറമായി ഒരുപാട് മേഖലകളിലേക്ക് വികസിച്ച് വളർന്നിരിക്കുന്നു നമ്മുടെ തപാൽ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ് തപാൽ വകുപ്പ്. അപ്പോൾ തപാൽ സേവനങ്ങളിൽ ഈ കത്തുകൾ, നിരവധി മറ്റ് സേവനങ്ങൾ നമുക്ക് തപാൽ വകുപ്പ് നൽകുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളിലേക്ക് കടക്കാം.
1: നമുക്ക് പ്രധാനമായിട്ട് മെയിൽ ബുക്കിംഗിന് തന്നെ തുടങ്ങാം. മെയിൽ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റ് ഡൊമസ്റ്റിക്കും ഉണ്ട്, ഇൻ്റർനാഷണലും ഉണ്ട്. അതേപോലെ തന്നെ പാഴ്സൽസ് ഡൊമസ്റ്റിക്കും ഉണ്ട്, ഇൻ്റർനാഷണലും ഉണ്ട്. അപ്പം ഡൊമസ്റ്റിക് പാഴ്സൽസ് നമുക്ക് കൗണ്ടറിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഷ്വേർഡ് ആയിട്ട്, ഇപ്പം പുതിയൊരു സംവിധാനം ഇന്നലെ മുതൽ നമ്മളുടെ ബഹുമാനപ്പെട്ട കേരള പോസ്റ്റൽ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അഷ്വേർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സർവീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ പ്രധാനപ്പെട്ട 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ ബുക്കിംഗ്, നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി
0: സാധ്യമാകും. അടുത്ത ദിവസം
1: അതെ, കേരളത്തിന്റെ പ്രധാനപ്പെട്ട 6 മുനിസിപ്പൽ കോർപ്പറേഷൻ, തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഇവിടെയൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ഡേ ഡെലിവറി അഷ്യൂർ ചെയ്യാൻ പറ്റത്തത്. പിന്നീട് നമുക്ക് ഇൻ്റർനാഷണൽ പാഴ്സൽ ബുക്കിംഗ് ഉണ്ട്. ഇൻ്റർനാഷണൽ പാഴ്സൽ ബുക്കിംഗ് എന്ന ITPS, ഇൻ്റർനാഷണൽ ട്രാക്ക്ഡ് പാക്കറ്റ് സർവീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ക്രോസ് ബോർഡർ എക്സ്പോർട്ടേഴ്സ്, അതായത് ബിസിനസ് ഓൺലൈൻ ഷോപ്പിംഗ് മാർക്കറ്റേഴ്സ്, ഇവർക്കൊക്കെ തന്നെ 2 കിലോ വരെ ഉള്ള പാഴ്സൽസ് അഫോർഡബിൾ റേറ്റിൽ ഷിപ്പിംഗ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചുരുക്കം ചില കൺട്രീസ്, USA പോലുള്ള കൺട്രീസിൽ നമ്മൾ 5 കിലോ വരെ അത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്.
0: അപ്പോൾ ദേശീയ തപാൽ ദിനവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തപാൽ വാരാഘോഷവുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം സുജിത് സാറാണ്, അദ്ദേഹം ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടറാണ്. ഒരിടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം തപാൽ സേവനങ്ങളും വിശേഷം.

0: നമ്മളെന്താ പറഞ്ഞു
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്കില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.
1: സുജിത് സാറുമായുള്ള വർത്തമാനം തുടരുന്നു. ദേശീയ തപാൽ ദിനം ഇന്ന് ഇന്ത്യയാകെ ആചരിക്കുകയാണ്. പോസ്റ്റൽ വകുപ്പ് നൽകുന്ന നിരവധിയായ സേവനങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. പോസ്റ്റൽ ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളൊക്കെ ഇപ്പോഴും അറിയാത്ത ഒരു സേവനം കൂടിയാണ്. അത് നമുക്ക് കുറച്ച് വിശദീകരിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. പോസ്റ്റൽ ഇൻഷുറൻസിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എത്ര രൂപയാണ് അവിടെ നമുക്ക് മിനിമം തുകയായിട്ട് നിക്ഷേപിക്കാൻ കഴിയുന്നത്? അതുപോലെയുള്ള കാര്യങ്ങളൊന്ന് വിശദമാക്കാം.
2: പോസ്റ്റൽ ഇൻഷുറൻസ് നമുക്ക് രണ്ടു തരമുണ്ട്. ഒന്ന് PLA പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഏതൊരു ഡിഗ്രി ഹോൾഡേഴ്സിനും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാവുന്നതാണ്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് തന്നെ വിവിധ തരം പോളിസീസ് നമുക്ക് ലഭ്യമാണ്. ഏറ്റവും നമുക്ക് പ്രചരണത്തിലുള്ളത് എൻഡോൺമെന്റൽ അഷുറൻസ് ആണ്. സന്തോഷ് എന്ന് പറയും ഈ പോളിസിയുടെ പേര്. അതിനകത്ത് നമുക്ക് 19 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ഉള്ള ആർക്ക് ചേരാം. അപ്പം മിനിമം നമുക്ക് സം അഷ്വേർഡ് നമുക്ക് 20,000 തുടങ്ങി നമുക്ക് 50,00,000 രൂപ വരെ നമുക്ക് ഇതിനകത്ത് സം അഷ്വേർഡിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
1: മുതൽ
2: 50,00,000
1: വരെ
2: നമുക്ക് തുകയിൽ നമുക്ക് അംഗമാകാം. ഇത് നമുക്ക് മെച്യൂരിറ്റി, നമുക്ക് ഏജ് ഓഫ് മെച്യൂരിറ്റി, അപ്പോൾ 19-ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് 35, 40, 45, 50, 55, 58, 60 വയസ്സ് ഈ ഒരു ടേംസിൽ ഏജ് എത്തുമ്പോഴുള്ള മെച്യൂരിറ്റിക്ക് അനുസരിച്ച് അവർക്ക് മെച്യൂരിറ്റി ലഭിക്കുന്ന രീതിയിൽ അവർക്ക് ടേം പ്ലാൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് 100,000 രൂപയ്ക്ക് 5,200 രൂപ വെച്ചിട്ട് നമുക്ക് ബോണസ് ഉണ്ടാകുന്നതാണ്. ഈ പോളിസി ഹോൾഡറിന് എന്തെങ്കിലും സംഭവിച്ചാൽ സം അഷ്വേർഡ് പ്ലസ് ബോണസ്, അക്യുവേർഡ് ബോണസ് അവർക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ പോളിസി ടേംസ് പൂർത്തിയാവുമ്പോൾ സം അഷ്വേർഡ് പ്ലസ് അക്യുവേർഡ് ബോണസ് അവർക്ക് ലഭിക്കുന്നതാണ്.
1: അതെ. അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സേവനങ്ങളിലൊന്നാണ് പോസ്റ്റൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ ഇൻഷുറൻസിൽ ചേർന്ന ആളിന് അപകട മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുക അവർക്ക് സഹായധനമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ ആരും അത് ശ്രദ്ധിക്കാത്തതായിരിക്കാം. പക്ഷെ നിരവധി ആളുകൾ ചേർന്നിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് നമുക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ആ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്നായി. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ്
2: ഉണ്ട്? ഈ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻഡോൺമെന്റ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹോൾ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അതായത് അത് പോളിസി ഹോൾഡറിന് നമുക്ക് 60 വയസ്സ് വരെ ഈ പറഞ്ഞ പോലെ ടേംസിൽ ചേരാവുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു മെച്യൂരിറ്റി വാല്യൂ 80-ാമത്തെ വയസ്സിലാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ പോളിസി ഹോൾഡറിന്റെ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് അതായത് സം അഷ്വേർഡ് പ്ലസ് ബോണസ് ലഭിക്കുന്നത്. ഇത് നമുക്ക് 19 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെ നമുക്ക് പ്രായമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളിസി പ്രീമിയം വളരെ കുറവായിരിക്കും ഹോൾ ലൈഫ് ഇൻഷുറൻസ്.
1: അപ്പോൾ വളരെ ചെറിയ തുക പ്രീമിയമായി അടച്ചുകൊണ്ട് ചേരാവുന്ന നല്ല പദ്ധതിയായിട്ടാണ് തോന്നുന്നത്.
2: അതെ, ഇതിന് ബോണസ് റേറ്റും കൂടുതലാണ്. 7,600 രൂപ വെച്ച്, 100,000 രൂപയ്ക്ക് 7,600 രൂപ വെച്ച് ബോണസ് കിട്ടുന്നതാണ്. അടുത്ത നമുക്ക് കൺവേർട്ടബിൾ ഹോൾ ലൈഫ് ഇൻഷുറൻസ് സുവിധ എന്ന് ഇപ്പോൾ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലാണ് ഉള്ള ഒരു സ്കീമാണ്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 19 തൊട്ട് 50 വയസ്സ് വരെയുള്ളവർ, പ്രായ പരിധിയുള്ളവർക്ക് ചേരാവുന്നതാണ്. അത് 20,000 രൂപ തൊട്ട് 50,000 രൂപ വരെയാണ് ഇതിൻ്റെ പരിധി, സമ്മഷ്യൂരിൻ്റെ പരിധി. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇത് എൻഡോൺമെന്റ് അഷുറൻസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൺവേർട്ടബിൾ ഹോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിനകത്തും നമുക്ക് ഏജ് ഓഫ് മെച്യൂരിറ്റി നമുക്ക് പിന്നീട് കൺവേർട്ട് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് എൻഡോൺമെന്റ് അഷുറൻസ്, അതായത് സുമംഗൽ എന്ന് പറയും. ഇതൊരു മണി ബാക്ക് പോളിസിയാണ്. അപ്പം ഇതും നമുക്ക് 50,000 രൂപ വരെ സം അഷ്വേർഡിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് രണ്ട് തരമുണ്ട് ടേംസ്, അതായത് 15 വർഷവും 20 വർഷവും. അപ്പം 19-ാമത്തെ വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഒരു ടേംസ് 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് 20 ഇയർ പോളിസിയിലും ചേരാൻ പറ്റുന്നത്. പിന്നെ 45 വയസ്സാണ് 15 ഇയർ ടേംസിൽ നമുക്ക് ചേരാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് 15 വർഷം ടേംസിൽ ചേരുന്ന ഒരു പോളിസി ഹോൾഡറിന് നമുക്ക് 20% സം അഷ്യേർഡ് വെച്ച് 6-ാമത്തെ വർഷവും 9-ാമത്തെ വർഷവും 12-ാമത്തെ വർഷവും മണി ബാക്ക് ലഭിക്കുന്നതായിരിക്കും. 15-ാമത്തെ വർഷം, അതായത് പോളിസി ടേംസ് കംപ്ലീറ്റ് ആകുന്ന വർഷം, 40% സം അഷ്യേർഡ് പ്ലസ് അക്വയേർഡ് ബോണസ് അവർക്ക് മെച്യൂരിറ്റി വാല്യൂ ലഭിക്കുന്നതായിരിക്കും.
1: ഒരിടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം തപാൽ സേവനങ്ങളും വിശേഷങ്ങളും.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
5: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: അതെ, ഇനി നമുക്ക് നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ, സാധാരണ ജനങ്ങൾക്ക് കൂടി അതിൽ ചേരാവുന്ന തരത്തിലുള്ള നിരവധിയായ സ്കീമുകൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നുണ്ട്. അവയെ സംബന്ധിച്ചുകൂടി, അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള, സ്ത്രീകൾക്ക് ചേരാവുന്ന അങ്ങനെയൊക്കെയുള്ള പദ്ധതികളുണ്ടെങ്കിൽ അതുകൂടി വിശദീകരിക്കാം.
2: നമുക്ക് ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടു പേർക്കും കൂടെ നമുക്ക് ചേരാവുന്നതാണ്. അതിൻ്റെ സം അഷേർഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 ലക്ഷം രൂപയാണ് പരിധി. അപ്പോൾ അതിനകത്ത് ഏറ്റവും മുതിർന്ന പോളിസി ഹോൾഡറിന് 45 വയസ്സ് ആണ് മാക്സിമം പരിധി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 5200 വെച്ച്, 1 ലക്ഷം രൂപയ്ക്ക് 5200 വെച്ച് നമുക്ക് ബോണസായിട്ട് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, അതിനുശേഷം നമുക്ക് ബാലജീവൻ പോളിസിയും ഉണ്ട്. അതായത് ചിൽഡ്രൻസ് പോളിസി. കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ, അതായത് പേരൻ്റാണ് മെയിൻ പോളിസി ഹോൾഡർ എങ്കിലും കുട്ടികൾക്ക് 5 വയസ്സുകൾ 20 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇത് എലിജിബിളാണ്. നമുക്ക് മാക്സിമം 2 ചിൽഡ്രൻ ആണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇതിന് സമ്മിഷൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ ആണ് സമ്മിഷൻ്റെ പരിധി.
1: അതെ, അത് കുട്ടികൾക്ക്,
2: അതെ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പോളിസി ഹോൾഡറിന് 45 വയസ്സിൽ കൂടാൻ പാടില്ല എന്നൊരു കണ്ടീഷൻസ്.
1: കുട്ടികൾ ഒക്കെ ആ പ്രായത്തിൽ തന്നെ അവരെ ചേർക്കാമെങ്കിൽ അവർക്ക് ഭാവിക്ക് അത് വളരെ ഉപകരിക്കുന്ന ഒരു സ്കീമാണ്.
2: അടുത്തത് നമുക്കുള്ളത് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഗ്രാമീണ മേഖലയിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള പോളിസി സ്കീമാണ്. അപ്പം ഇതുപോലെ തന്നെ പോളിസി നമ്മുടെ PLA പോലെ തന്നെ റൂറൽ PLAയിലും നമുക്ക് ഇതേ രീതി എൻഡോൺമെൻറ് അഷുറൻസ്, ഹോൾ ലൈഫ് ഇൻഷുറൻസ്, കൺവെർട്ടബിൾ ഹോൾ ലൈഫ് ഇൻഷുറൻസ്, ആൻറ്റിസിപ്പേറ്റഡ് എൻഡോൺമെൻറ് അഷുറൻസ്, ഗ്രാമപ്രിയ പോളിസീസ് നമുക്ക് നിലവിൽ ലഭ്യമാണ്.
1: ഗ്രാമപ്രിയ എന്ന പേരിലൊരു പ്രത്യേക ഇൻഷുറൻസ് സ്കീം തന്നെയുണ്ട്.
2: അത് നമുക്ക് നേരത്തെ പറഞ്ഞ മണി ബാക്ക് പോളിസി പോലെയാണ്. 10 വർഷമാണ് കാലാവധി. അത് 4ാമത്തെ വർഷവും 7ാമത്തെ വർഷവും 20% തുക വീതവും 10ാമത്തെ വർഷം ബാക്കി 60% തുകയും ബോണസും നമുക്ക് ലഭിക്കുന്നു. നമുക്ക് RPLA പോളിസീസിൽ മാക്സിമം നമുക്ക് ചേരാൻ പറ്റുന്നത് 10 ലക്ഷം രൂപയാണ് സമ്മിഷൻ്റെ പരിധി. നിലവിൽ നമുക്ക് ഈ RPLA സ്കീം ഇപ്പം നമുക്ക് പുതിയതായിട്ട്, ഇപ്പം നേരത്തെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ വീണ്ടും പുതുക്കി വന്നേക്കുന്ന ഏതൊരു നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും അല്ലെങ്കിൽ POSB അക്കൗണ്ട് ഹോൾഡർക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാവുന്നതാണ്.
1: പത്രത്തിൽ നല്ല ധാരാളം പോസ്റ്റൽ ഇൻഷുറൻസ് സ്കീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് ശേഷം നമുക്ക് തുടരാം.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽസില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: അതെ, പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ബാങ്കിനെ കുറിച്ചാണ് ഇതിനിടയ്ക്ക് സാറ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് തുടങ്ങുന്നത്, അതെന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് വ്യക്തമാക്കാമെങ്കിൽ.
2: നമുക്ക് പോസ്റ്റൽ സേവിങ്സ് ബാങ്ക്, നമുക്ക് കുറേ പദ്ധതികൾ, കുറേ സ്കീംസ് നിലവിലുണ്ട്. നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തുടങ്ങാം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക്, അതായത് നമ്മളുടെ ആവശ്യാനുസരണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യമുള്ള അക്കൗണ്ട്, നമുക്ക് മിനിമം 500 രൂപയ്ക്കാണ് നമ്മൾ തുടങ്ങേണ്ടത്. 4% പലിശയാണ് നമുക്ക് ലഭിക്കുന്നത്. POSP അക്കൗണ്ടിന് നമുക്ക് ചെക്ക് ഫെസിലിറ്റി ഉണ്ട്, ATM ഫെസിലിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ട്, മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ട്, നെഫ്റ്റ് ചെയ്യാം, RTGSഉം നമുക്ക് ചെയ്യാവുന്നതാണ്.
1: അപ്പോൾ ആധുനിക കാലത്തെ എല്ലാ സേവനങ്ങളും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതൊരാൾക്കും 18 വയസ്സ് അങ്ങനെ എന്തെങ്കിലും പ്രായപരിധി,
2: അതായത് കുട്ടികൾക്ക്, രക്ഷകർത്താവിന് മൈനറിന്റെ പേരിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാം. 10 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് സ്വന്തം പേരിലും അക്കൗണ്ട് തുടങ്ങാം. എല്ലാ പോസ്റ്റ് ഓഫീസിലും നമുക്ക് 500 രൂപ അടച്ച് നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാവുന്നതാണ്.
1: ഇത് കൂടാതെ പോസ്റ്റ് ഓഫീസിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള ഒരു സ്കീം ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് RD എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. വർഷങ്ങളായിട്ട് ആളുകൾ അതിൽ പൈസ എടുക്കുക ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഇനിയും വരാത്ത ആളുകൾ ഉണ്ടാകും. എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ അവർക്ക് കൂടി അറിയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ RD എന്ന് പറയുന്നത് അതിനൊക്കെ കളക്ട് ചെയ്യാൻ ഏജന്റുമാരുണ്ട്, അതൊരു തൊഴിൽ മേഖല കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരിക്കും.
2: റെക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്കൊരു നിശ്ചിത തുക 5 വർഷത്തേക്ക് അടച്ച് നമുക്ക് അത് മെച്യൂരിറ്റിയിലോട്ട് എത്തുന്ന ഒരു സ്കീമാണ്. നമുക്ക് നിലവിൽ 6.7% അതിൻ്റെ പലിശ.
1: എല്ലാ മാസവും അടയ്ക്കണം.
2: നിശ്ചിത തുക വെച്ചിട്ട് എല്ലാ മാസവും അടയ്ക്കണം. 5 വർഷത്തേക്കാണ് അടയ്ക്കേണ്ടത്. നമുക്ക് 100 രൂപ മിനിമത്തിൽ നമുക്ക് തുടങ്ങാവുന്ന ഒരു സ്കീമാണ്. നമുക്കത് എത്ര രൂപ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് നിശ്ചയിച്ച് അത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ഇത് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് 6.7% നമുക്കൊരു മെച്യൂരിറ്റി തുക കസ്റ്റമേഴ്സിന് നമുക്ക് ലഭിക്കുന്നതാണ്. MPKY ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ MPKY ഏജൻസ് ഉണ്ട്. നമുക്ക് അത് കൂടാതെ തന്നെ നമ്മളുടെ പോസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ് നമുക്ക് വന്ന് തുടങ്ങാം. ഗ്രാമീണ മേഖലയിൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളിലും ഇത് പദ്ധതിയുണ്ട്, നമുക്ക് തുടങ്ങാവുന്നതാണ്.
1: ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് കസ്റ്റമേഴ്സിന് അവരുടെ ഈ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ഒരു പക്ഷേ ഏജന്റ് ആയിരിക്കാം, അങ്ങനെ ഒരു മാധ്യമം ഉണ്ടല്ലോ. നിലവിൽ ഡിപ്പാർട്ട്മെന്റിന് അംഗീകരിക്കപ്പെട്ട RD ഏജന്റുമാരുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കൃത്യമായ തുക അവിടെ അടയുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് കസ്റ്റമറുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമാണ്. അപ്പൊ അതിനെന്തെങ്കിലും നമുക്ക് പുതിയ കാലത്ത് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും.
2: RD പാസ്ബുക്ക് നമുക്ക് അക്കൗണ്ടിനുണ്ട്. ആ പാസ്ബുക്കിനകത്ത് എൻട്രി വരുന്നുണ്ടെന്ന് കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ഓരോ മാസവും എല്ലാ മാസവും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഇപ്പം നമുക്ക് ഈ പാസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ POSBക്ക് ഉണ്ട്, നിലവിലുണ്ട്. POSB സേവ .indiapost.gov.in എന്ന സൈറ്റിലും, അതല്ല എങ്കിൽ അത് അത്രയും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിനകത്ത് ഈ പാസ്ബുക്ക് POSB എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ലിങ്ക് ലഭ്യമാണ്. അതിൽ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് പാസ്ബുക്ക് കൃത്യമായിട്ട് വ്യൂ ചെയ്യാവുന്നതാണ്. അതിൽ നിന്നും കസ്റ്റമേഴ്സിന് ബാലൻസും എല്ലാം കൃത്യമായിട്ട്
1: വളരെ സുതാര്യമാണ്. കസ്റ്റമർക്ക് അയാളുടെ നിക്ഷേപം കൃത്യമായിട്ട് പോസ്റ്റ് ഓഫീസിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ ഈ സർവീസിലൂടെ കഴിയും. അതിൻ്റെ പറഞ്ഞ ഒന്നുകൂടി ഒന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നു.
2: POSB സേവ .indiapost.gov.in എന്ന URL കൂടെ നമുക്ക് ഈ ഒരു സേവനം ലഭ്യമാണ്. ഇത് നമുക്ക് ഗൂഗിൾ ഈ പാസ്ബുക്ക് POSB എന്ന് ടൈപ്പ് ചെയ്താൽ ഈ ലിങ്ക് ലഭ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നത്.
1: രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നമുക്ക് ആ സർവീസ് കിട്ടും. അതാണ് ഒരിടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം തപാൽ സേവനങ്ങളും വിശേഷങ്ങളും.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: എന്റെ റേഡിയോ 91.2.
1: അപ്പൊ ദേശീയ തപാൽ ദിനവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തപാൽ വാരാഘോഷവുമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം സുജിത് സാറാണ്, അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടറാണ്. ഇനിയുള്ളത് ഈ സീനിയർ സിറ്റിസൺസിനെ പരിഗണിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും സ്കീമുകൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാം.
2: അതെ, തീർച്ചയായിട്ടും. നമ്മൾ സീനിയർ സിറ്റിസൺ സേവിങ്സ് അക്കൗണ്ട് എന്നൊരു സ്കീം നമുക്ക് നിലവിലുണ്ട്. അത് 60 വയസ്സ് കഴിഞ്ഞ് ഏതൊരു സിറ്റിസനും നമുക്ക് ചേരാവുന്നതാണ്. മാത്രമല്ല 55 വയസ്സ് കഴിഞ്ഞ് വിരമിച്ചവർക്കും ഡിഫൻസ് സർവീസിൽ നിന്ന് 50 വയസ്സ് ശേഷം വിരമിച്ചവർക്കും നമുക്ക് ഈ ഒരു സ്കീമിൽ അംഗമാവുന്നതാണ്. നമുക്ക് 30 ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. 8.2% ഇതിന് പലിശ നമുക്ക് നിലവിൽ ഉണ്ട്.
1: ആകർഷകമായ അതുപോലെ തന്നെ നേരത്തെ മുതൽ തന്നെ ഈ കിസാൻ വികാസ് പത്ര അങ്ങനെയൊക്കെയുള്ള ചില സ്കീമുകളുണ്ട്. അപ്പൊ ആ പദ്ധതിയുടെ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വിശദമാക്കാം.
2: അതെ, കിസാൻ വികാസ് പത്ര നമുക്ക് നമ്മളുടെ സ്കീം എന്ന് വെച്ചാൽ ഇരട്ടിക്ക്, അതായത് നിശ്ചിത തുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇരട്ടിക്ക് 115 മാസം കൊണ്ട് ഇട്ട തുക നമുക്ക് ഇരട്ടിക്ക് ഡബിളായിട്ട് നമുക്ക് മെച്യൂരിറ്റി ലഭിക്കുന്ന ഒരു സ്കീമാണ്. നമുക്ക് ഉള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീമാണ്. കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീം.
1: നമ്മുടെ നാട്ടിലെ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവാഹം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ കയ്യിലുള്ള പൈസ ഇത്തരത്തിലുള്ള നിക്ഷേപ സ്കീമുകളിൽ വളരെ ധൈര്യമായിട്ട് നിക്ഷേപിക്കാം. നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ അത് തിരികെ കിട്ടും എന്നുള്ളത് ഉറപ്പുമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയുണ്ട്. അത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ആൾക്കാരെ ആ സ്കീമിലൊക്കെ ചേരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പലരും ഈ സംരക്ഷിത തൊഴിൽ സംരക്ഷണം സ്ഥിരമായില്ലാത്ത ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സ്കീമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്.

0: അത് ആർക്ക് തുടങ്ങാം, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് വിശദീകരിച്ചാൽ. നമ്മുടെ ഈ സുരക്ഷിതമല്ലാത്ത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ട് ഒന്നും ഇല്ലാത്ത തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്ക് അത് ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: തീർച്ചയായിട്ടും ഇത് നമുക്ക് ഈ റിട്ടയർമെന്റ് പ്ലാൻ എന്നുള്ള രീതിയിലും ചേരാം. അത് മാത്രമല്ല, ഒരു മൈനറായ കുട്ടികളുടെ പേരിൽ പോലും നമുക്ക് ചേരാവുന്നതാണ്. നല്ലൊരു പദ്ധതിയാണ്. നമുക്ക് 15 വർഷമാണ് ഇതിന്റെ കാലാവധി. നമുക്ക് ഒരു വർഷം നമുക്ക് മാക്സിമം 1,50,000 രൂപ വരെ ഈ ഒരു സ്കീമിൽ നമുക്ക് ഒരു സാമ്പത്തിക വർഷം 1,00,000 രൂപ വരെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുകയുള്ളൂ. 15 വർഷമാണ് കാലാവധി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം വീതം എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. 7.1% നമുക്കിതിന് പലിശ ലഭിക്കുന്നതാണ്.
0: വളരെ നല്ല സ്കീമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്.
1: അതെ, തീർച്ചയായിട്ടും.
0: അത് എനിക്ക് തോന്നുന്നു മിനിമം 100 രൂപ മുതലാണ്.
1: അല്ല, മിനിമം 500 രൂപയാണ്. 500 രൂപയാണ് ഇതിനകത്ത് നമുക്ക് നിക്ഷേപിക്കേണ്ടത്.
0: അത് എല്ലാ മാസവും വേണമെന്ന് നിർബന്ധമുണ്ടോ?
1: ഇല്ല, നമുക്ക് ഇത് തുടങ്ങാൻ 500 രൂപയും നമുക്ക് ഇയർലി നമുക്ക് 500 രൂപ നിക്ഷേപിക്കണം എന്നുണ്ട്. മിനിമം എങ്കിലും ഇത് നിക്ഷേപിക്കണം.
0: എല്ലാ വർഷവും കൃത്യമായി
1: നിക്ഷേപിച്ചിരിക്കണം.
0: അതാണ് അക്കൗണ്ട് മുടങ്ങാൻ പാടില്ല.
1: അല്ലെ, മാക്സിമം ഒരു സാമ്പത്തിക വർഷം 1,00,000 രൂപ വരെ നമുക്ക്
0: നിക്ഷേപിക്കാൻ പാടില്ല. വളരെ ആകർഷകമായ നിരവധി സ്കീമുകൾ നോക്കൂ, ഇൻഷുറൻസ് മേഖലയിൽ അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ ഒക്കെ നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ലൈഫ് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ കൂടി പറഞ്ഞാൽ കുറേയധികം ആളുകൾക്ക് കൂടി ചേരാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയുണ്ട്.
1: തീർച്ചയായിട്ടും, നമുക്ക് 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് ചേരാവുന്ന ഒരു സ്കീമാണ്. വളരെ മികച്ചൊരു സ്കീമാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. നമുക്ക് 250 രൂപയാണ് ഇതിനകത്ത് മിനിമം ചേരാനുള്ള, പദ്ധതിയിൽ ചേരാനുള്ള മിനിമം തുക വേണ്ടുന്നത്. അത് നേരത്തെ PPFE പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു സാമ്പത്തിക വർഷം 1,50,000 രൂപ വരെയാണ് ഈ ഒരു സ്കീമിൽ നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നത്.
0: എല്ലാ മാസവും
1: നിർബന്ധമില്ല.
0: എല്ലാ വർഷവും
1: ഉണ്ടായിരിക്കണം. 150 രൂപയെങ്കിലും മിനിമം നമ്മൾ നിക്ഷേപിക്കണം എന്ന് നിലവിലുണ്ട്. 21 വർഷമാണ് ഇതിന്റെ കാലാവധി. നമുക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും വിവാഹ ആവശ്യത്തിനും ഇതിന്ന് വിഡ്രോവൽ സൗകര്യം ലഭ്യമാണ്.
0: അപ്പോൾ ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോ വർഷവും അതിന്റെ പേരിൽ ഒരു ചെറിയ തുക കരുതുക, ആ തുക നിക്ഷേപിക്കുക. അങ്ങനെ വന്നാൽ 21-ാമത്തെ വയസ്സിലേക്ക് ആവുമ്പോഴേക്ക് ആ ആളിന് ആ പെൺകുട്ടിയെ വിവാഹത്തിനോ അല്ലെ വിദ്യാഭ്യാസത്തിനോ വേണ്ടിയിട്ട് നമുക്ക് വിനിയോഗിക്കാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. വളരെ നല്ല സ്കീമാണ്. ഒരിടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം തപാൽ സേവനങ്ങളും വിശേഷങ്ങളും.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.

0: നിമിഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.
1: വർഷങ്ങളായിട്ട് പോസ്റ്റ് ഓഫീസിലുള്ള മറ്റൊരു സ്കീമുണ്ട്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. അത് വളരെ വിജയകരമായിട്ടൊക്കെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ നടക്കുന്ന പദ്ധതി തന്നെയാണ്. NSE ഇപ്പോഴും ഉണ്ടല്ലോ?
2: തീർച്ചയായിട്ടും ഇപ്പോഴുമുണ്ട്. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഇപ്പോഴുമുണ്ട്. മികച്ച പലിശ നിരക്കാണ് അതിന് ഇപ്പോഴുമുള്ളത്. 7.7% പലിശ നിരക്കുണ്ട്. 5 വർഷമാണ് ഇതിൻ്റെ കാലാവധി. മിനിമം 1000 രൂപ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. നല്ലൊരു സ്കീമാണ്. ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സ്കീമാണ്.
1: മറ്റൊരു പദ്ധതിയുണ്ട്, MIS അക്കൗണ്ട്. മാസ വരുമാനത്തിനുള്ളതാണ്. റിട്ടയർമെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ റിട്ടയർ ആയപ്പോൾ കിട്ടിയ പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കാനും അതിൽ നിന്ന് മാസത്തിൽ ഭേദപ്പെട്ട തുക വരുമാനമായിട്ട് ലഭിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കീമാണ് MIS എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പറയാമെങ്കിൽ നല്ലതായിരിക്കും.
2: MIS മന്ത്ലി ഇൻകം സ്കീമാണ്. അത് നമുക്ക് മാസം നമ്മളൊരു ഫിക്സഡ് തുക ഇടുവാണെങ്കിൽ നമുക്ക് മാസം തോറും നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് നമ്മളുടെ POSB അക്കൗണ്ടിലോട്ട് ലഭ്യമാകുന്ന പദ്ധതിയാണ്. 7.4% ഇപ്പോഴത്തെ അതിന്റെ പലിശ നിരക്ക്. നമുക്ക് വളരെ മികച്ച ഒരു സ്കീമാണ്. അതായത് മന്ത്ലി ഒരു തുക, നിശ്ചിത തുക നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന കസ്റ്റമേഴ്സിന്, അങ്ങനെ താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച സ്കീമാണ്. മാത്രമല്ല ഇതൊരു വേറെ മറ്റൊരു രീതിയിൽ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യാനും ഇത് സാധിക്കും. അതായത് നമ്മളൊരു ഫിക്സഡ് തുക ഇടുന്നു, അതിലൊരു ഇൻട്രസ്റ്റ് നമുക്ക് POSBയിലോട്ട് MIS നിന്ന് ലഭിക്കുന്നു. ഇത് നമ്മൾ ഈ തുക RDയിൽ നിക്ഷേപിക്കുന്നു. RDയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് രണ്ടിൻ്റെയും മെച്യൂരിറ്റി നമുക്ക് ഒരുമിച്ച് ലഭ്യമാകുന്ന ഒരു രീതിയിൽ നമുക്ക് സ്കീംസിൽ ചേരാവുന്നതാണ്.
1: ആദ്യം നമ്മളൊരു നിക്ഷേപം, വലിയ ഒരു തുക അവിടെ നിക്ഷേപിക്കുന്നു, അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നു, അതെടുത്ത് മറ്റൊരു സ്കീമിലേക്ക് നിക്ഷേപിക്കുന്നു. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി നേട്ടമായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരുമിച്ച് ഒരു ടൈമിന് ശേഷം പിൻവലിക്കാൻ കഴിയും.
2: ഇത് കസ്റ്റമേഴ്സ് വൺ ടൈം വന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് POSBയിൽ ഓട്ടോമാറ്റിക് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിടാവുന്നതാണ്. നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാൽ ഇത് ഇൻട്രസ്റ്റ് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് RD അക്കൗണ്ടിലോട്ട് ഇത് അടഞ്ഞു. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സ് എത്തിയാൽ മതി.
1: ഓക്കെ, അപ്പോൾ അതാണ് പുതിയ കാലത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതെല്ലാം മോണിറ്റർ ചെയ്യുകയും ചെയ്യാം. അതാണ് എൻ്റെ ഒരു നേട്ടമായിട്ടുള്ളത്. ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആപ്പുകൾ വഴി ലഭ്യമാണോ?
2: തീർച്ചയായിട്ടും നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ്ങും ഉണ്ട്, മൊബൈൽ ബാങ്കിങ്ങും ഉണ്ട്. മൊബൈൽ ബാങ്കിങ് നമുക്ക് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് മൊബൈൽ ആപ്പിൽ കൂടെ തന്നെ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് ഈ ട്രാൻസാക്ഷൻസ്, ഈ RD നിക്ഷേപിക്കാം, നമുക്ക് SBയിൽ നിക്ഷേപിക്കാം, നെഫ്റ്റ് ചെയ്യാം, മറ്റ് നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിലോട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് ഇനേബിൾ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പണിങ് നമുക്ക് ക്ലോഷർ ഇതെല്ലാം നമുക്ക് നിലവിൽ സാധ്യമാണ്.
1: ചെയ്യാൻ കഴിയും. പോസ്റ്റ് ഓഫീസിൽ എത്താതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അറിയാനുള്ള സംവിധാനവും ഇന്ന് ഭാരതത്തിന്റെ തപാൽ വകുപ്പ് നമുക്കായിട്ട് നൽകുന്നുണ്ട്. നിക്ഷേപങ്ങൾക്ക് അവസരമുണ്ട്, ഇൻഷുറൻസിന് അവസരമുണ്ട്, നമ്മുടെ കയ്യിലെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ പാഴ്സൽ സർവീസ് രംഗത്ത് നിന്നൊരു വലിയ സേവനം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വിശദമാക്കിയാൽ കുറേയേറെ ആളുകൾക്ക് അത് ഉപകരിക്കും. കാരണം എല്ലാവരും ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് ഏജൻസികളെയാണ് പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു സേവനം പോസ്റ്റ് ഓഫീസ് വഴി ഉണ്ട് എന്നുള്ളത് അവർക്കൊരു പുതിയ അറിവായിക്കൊള്ളും.
2: നമുക്ക് പാഴ്സൽ സംവിധാനം നമ്മുടെ മികച്ചൊരു സംവിധാനമാണ്. അതായത് നമുക്ക് ഇപ്പം ചെറുകിട സംരംഭകർ, ഓൺലൈൻ ഷോപ്പേഴ്സ്, ഇപ്പം വീട്ടിൽ തന്നെ ചെറിയ ബിസിനസ് ചെയ്യുന്നവർ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ തന്നെ ഒരു മികച്ച ഒരു അവരുടെ ഒരു ബിസിനസ് വളർത്താനും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലോട്ട് ഒരു പ്രൊഡക്റ്റ് എത്തിക്കാനും പോസ്റ്റൽ ഇന്ത്യ പോസ്റ്റിൻ്റെ പാഴ്സൽ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്ത്യ പോസ്റ്റ് റീറ്റെയിൽ കസ്റ്റമേഴ്സും ഉണ്ട്, കോൺട്രാക്റ്റിൽ കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പം കോൺട്രാക്റ്റിൽ കസ്റ്റമേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ താരിഫ് നമുക്ക് റിഡക്ഷനുമുണ്ട്. അപ്പം അവർക്ക് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ഇപ്പം നിലവിൽ സംവിധാനമുണ്ട്. ട്രാക്കിംഗ് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിസിനസ് മോണിറ്റർ ചെയ്യാൻ വരെ ഇതിന് ഉപകരിക്കുന്നതാണ്.
1: അപ്പോൾ നമ്മുടെ സ്പീഡ് പോസ്റ്റ് ആയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴും മെസ്സേജ് ഉണ്ട്, അതുപോലെ തന്നെ അത് ഡെലിവർ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് മെസ്സേജ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ കാര്യക്ഷമമായ ഒരു തപാൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും വളരെ വലിയ രീതിയിൽ ഒരുപാട് സേവനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ തപാൽ വകുപ്പ് നമ്മോടൊപ്പം ജനങ്ങൾക്ക് ധാരാളം സേവനങ്ങൾ നൽകിക്കൊണ്ട് തുടരുന്നു. ഇനി ഉണ്ട് പുതുതായിട്ട് പറയാൻ, പുതുതായി വന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ഐഡന്റിറ്റി ആധാറുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഓഫീസിൽ സർവീസ് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ ആധാർ എടുക്കാൻ അല്ലെങ്കിൽ ആധാറിലെ കറക്ഷനുകൾ നടത്താനൊക്കെയുള്ള സേവനങ്ങളും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാം.
2: അതെ, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആധാർ സർവീസ് നമ്മൾ സെലക്ടഡ് പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് സ്കൂളുകളിലും മറ്റ് ലൈബ്രറീസ് വാർഡുകളിലും ഒക്കെ നമ്മൾ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആധാർ സേവനങ്ങൾ നമുക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും സെലക്ടഡ് പോസ്റ്റ് ഓഫീസുകളിലും എല്ലാ ദിവസവും ലഭ്യമാണ്. അപ്പം നമുക്ക് അതായത് കസ്റ്റമേഴ്സിന് പുതിയ ആധാർ എടുക്കുന്നതിന് തികച്ചും സൗജന്യമാണ് പുതിയ ആധാർ എടുക്കുന്നതിനും. മാത്രമല്ല മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ്, അതായത് 5 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ ബയോമെട്രിക് അപ്ഡേറ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് 5 വയസ്സിന് മുമ്പ് എടുത്ത കുട്ടികൾക്ക് 5-ാമത്തെ വയസ്സിൽ അപ്ഡേറ്റ് ചെയ്യണം ബയോമെട്രിക്. അത് കഴിഞ്ഞിട്ട് 15 വയസ്സാകുമ്പോൾ വീണ്ടും മാൻഡേറ്ററി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാത്ത നിലവിൽ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് 5 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് അല്ലാതെ ആധാറിലെ തിരുത്തലുകൾ ബയോമെട്രിക് അപ്ഡേറ്റ് നമുക്ക് ചെയ്യുന്നതിന് 125 രൂപ ബയോമെട്രിക് അപ്ഡേഷനും ഡെമോക്രാറ്റിക് അപ്ഡേഷന് 75 രൂപ വെച്ചും സർവീസിൽ നമുക്ക് ഈ ഒരു ആധാർ സേവ യൂസ് ചെയ്യാവുന്നതാണ്.
1: ഒരിടവേളയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം തപാൽ സേവനങ്ങളും

0: ഓഫറാണ് ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
3: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ലിസ്ണിംഗ് എന്റെ റേഡിയോ 91.2.
1: ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും ആ രംഗത്തേക്ക് വളരെ സജീവമായിട്ട് തന്നെയുണ്ട്. അപ്പൊ അതിന് അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ടല്ലോ, അതിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാം.
2: നമുക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉണ്ട്. പേയ്മെന്റ് ബാങ്ക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ക്യു ആർ പേയ്മെന്റ്സ് ഓൺലൈൻ മറ്റ് തേർഡ് പാർട്ടി പ്രൊഡക്ട്സ്, നമുക്ക് ഡി എൽ സി അപ്ഡേഷൻ, ഡി ബി ടി പേയ്മെന്റ്സ്, ഇതെല്ലാം തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിലൂടെ നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് പബ്ലിക്കിന് കൊടു നൽകുന്നുണ്ട്. നമുക്ക് എ പി എസ് ട്രാൻസാക്ഷൻ, ആധാർ എനേബിൾഡ് പേയ്മെന്റ്സ്, പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ഐ പി പി ബി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴി നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പബ്ലിക്കിന് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ നിരവധി ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ്, അതായത് മറ്റ് കമ്പനികളുടെ ഇൻഷുറൻസ് നമുക്ക് ഐ പി പി ബി വഴി നൽകുന്നുണ്ട്. അതിൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസും ഉണ്ട്, നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു.
1: ഇതോടൊപ്പം തന്നെ വളരെയധികം വർഷങ്ങളായിട്ട് വളരെയധികം ആളുകൾ അവരുടെ ഹോബിയായിട്ട്, ഒഴിവ് സമയത്തെ വിനോദമായിട്ട് കണക്കാക്കുന്ന, അതേസമയത്ത് തന്നെ പൈസ സമ്പാദിക്കാനും കൂടി പറ്റുന്ന ഒരു മേഖലയാണ് ഫിലാറ്റലി കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്ന അതാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹോബിയായിട്ടാണ് ഈ ഫിലാറ്റലി കളക്ഷനെ പറ്റി പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസ് ഉണ്ട്. അത് ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ള അവരുടെ ഇന്ന് അതിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റാമ്പുകൾ സൂക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ ആ സംവിധാനത്തെ കുറച്ചുകൂടി ആണ് വിശദമാക്കുന്നത്, പുതിയ തലമുറയ്ക്ക് ഉപകരിച്ചേക്കും തോന്നുന്നു.
2: അതെ, ഫിലാറ്റലി എന്ന് പറയുന്നത് കിങ് ഓഫ് ഹോബീസ് തന്നെയാണ്. അത് ഇപ്പോഴും നമ്മളുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് സർവീസ് ഉണ്ട്. ഫിലാറ്റലിക് സ്റ്റാമ്പ്സ് നമ്മൾ സെയിൽസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് 200 രൂപയ്ക്ക് ഫിലാറ്റലിക് അക്കൗണ്ട്, അത് കുട്ടികൾക്കും ആർക്കാണെങ്കിലും ആരംഭിക്കാവുന്നതാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എത്ര റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ടിനനുസരിച്ചുള്ള സ്റ്റാമ്പ്സ് നമ്മളുടെ വീടുകളിലേക്ക് എത്തുന്നതാണ്.
1: പുതിയ സ്റ്റാമ്പുകൾ ഇറങ്ങുമ്പോൾ അത് നമ്മുടെ വീട്ടിലേക്ക്,
2: അതെ, ഡിപ്പാർട്ട്മെന്റ്
1: രംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രസകരങ്ങളായ കാര്യങ്ങളുണ്ട്. ഫിലാറ്റലിയുമായി ബന്ധപ്പെട്ട് പുതിയ കവർ ഇറങ്ങുമ്പോൾ, പുതിയ സ്റ്റാമ്പ് ഇറങ്ങുമ്പോൾ, അതുപോലെ തന്നെ ആരുടെയെങ്കിലും സ്മരണക്ക് വേണ്ടി വേണമെങ്കിൽ തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ വാർഷികം, അതുമായി ബന്ധപ്പെട്ടൊക്കെ സ്റ്റാമ്പുകൾ ഇറക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വളരെ രസകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, അതേസമയത്ത് തന്നെ കുറച്ച് ആദായകരവുമായിട്ടുള്ള ഒരു ഹോബിയാണ് ഫിലാറ്റലി. പുതിയ തലമുറ എനിക്ക് തോന്നുന്നു അത്ര ആ രംഗത്തേക്ക് വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫിലാറ്റലി ഒരു ശ്രദ്ധേയമായ ഹോബി കൂടിയാണ്. ഒരു ഒഴിവുക സമയ വിനോദം മാത്രമല്ല, ഒരു പണ സമ്പാദനത്തിനുള്ള മാർഗം കൂടിയായിട്ട് ഉപയോഗിക്കാം. അതിന്റെ എക്സിബിഷനുകളുണ്ട്, മത്സരങ്ങളുണ്ട്, അവിടെയൊക്കെ പങ്കെടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. മൈ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അത് എന്താണെന്ന് വിശദീകരിക്കാം.
2: മൈ സ്റ്റാമ്പ് അത് നമുക്ക് നമ്മളുടെ ഫോട്ടോസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാമ്പ് കളക്ഷൻ ഉപയോഗിക്കുന്ന നമ്മൾ മറ്റ് നിലവിലുള്ള സ്റ്റാമ്പ്സ് ആണ്. ഇപ്പം നമുക്ക് നമ്മളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ഒക്കെ ഫോട്ടോ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാമ്പ്സ് റിലീസ് സ്റ്റാമ്പ്സ് വാങ്ങിക്കാം. അതായത് നമുക്ക് അതിൽ നമ്മളുടെ ഫോട്ടോ പതിപ്പിച്ച സ്റ്റാമ്പ്സ് നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫോട്ടോ പതിപ്പിച്ചുള്ള സ്റ്റാമ്പ്സ് നമുക്ക് ലഭിക്കും. 300 രൂപയാണ് അതിൻ്റെ ചാർജ്. നമുക്ക് 12 സ്റ്റാമ്പ്, 5 രൂപയുടെ 12 സ്റ്റാമ്പ് തരും. അതിന് നമുക്ക് കസ്റ്റമേഴ്സിന് നമുക്ക് അവരുടെ ചോയ്സ് അനുസരിച്ച് അവരുടെ തീം സെലക്ട് ചെയ്യാം. തീം സെലക്ട് ചെയ്തതനുസരിച്ച് ഫോട്ടോയും ഫോമും നൽകി കഴിഞ്ഞാൽ അത് ലഭിക്കും. അത് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 20% വരെ ഡിസ്കൗണ്ട് ഉണ്ട്.
1: അപ്പം ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ ഫോട്ടോ വെച്ചുള്ള സ്റ്റാമ്പ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റിന് ആ സംവിധാനമുണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ആ സർവീസ് ലഭിക്കുന്നു. അപ്പം അങ്ങനെ ഒരു വളരെ ശ്രദ്ധേയമായ മാർഗമാണ് ഫിലാറ്റലി. ഇത്രയും നേരം നമ്മോടൊപ്പം ഈ തപാൽ ദിനത്തിൽ തപാൽ വകുപ്പിന്റെ വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ സേവനങ്ങളെ സംബന്ധിച്ച് നമ്മളോട് വിശദീകരിച്ചത് സുജിത്ത് സാറാണ്. അദ്ദേഹം കരുനാഗപ്പള്ളി സബ് ഡിവിഷനിലെ ഇൻസ്പെക്ടറാണ്. അദ്ദേഹത്തിന് എന്റെ റേഡിയോ 91.2 സ്നേഹാശംസകൾ അറിയിക്കുന്നു. ഒപ്പം തപാൽ വകുപ്പിന്റെ ഈ സേവനങ്ങളെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും ഞങ്ങൾ കരുതുന്നു. സന്തോഷം.
3: എന്റെ റേഡിയോ 91.2 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദേശീയ തപാൽ ദിന പ്രത്യേക പരിപാടി. പങ്കെടുത്തവർ ശ്രീ പി സുനിൽകുമാർ, പോസ്റ്റ് ഇൻസ്പെക്ടർ ശ്രീ സുജിത് എസ്.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

ടെൻ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പമുള്ളത് ആതിരയാണ്. വടക്ക് കിഴക്കൻ കാലവർഷത്തിന്റെ ആരംഭം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുലാമഴയ്ക്ക് സമാനമായ മഴ ലഭിച്ചു തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി രാത്രിയോളം നീണ്ടു നിൽക്കുന്ന രീതിയിലും കിഴക്കൻ മേഖലയിൽ തുടങ്ങി പതിയെ തീരദേശ മേഖലകളിലേക്ക് എത്തുന്ന രീതിയിലുമാണ് സാധാരണ തുലാമഴയുടെ പ്രഭാവം. മഴയ്ക്കൊപ്പമുള്ള ഇടിമിന്നലും ശക്തമായി വീശുന്ന കാറ്റും വളരെ അപകടകാരികളാണ്. ഇടിമിന്നലും ശക്തമായ കാറ്റും മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് എല്ലാവരും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ മനുഷ്യജീവനും വളർത്തുമൃഗങ്ങൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണത്തിലും കാർഷിക വൃത്തിയിലും ഏർപ്പെടുന്നവർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇലക്ട്രിക് ലൈനുകൾ, കേബിൾ തുടങ്ങിയവരുടെ അറ്റകുറ്റപ്പണിയിൽ ഏർപ്പെടുന്നവർ, ഇടിമിന്നലുള്ള സമയം മൈതാനങ്ങളിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ കളികളിൽ ഏർപ്പെടുന്ന, തുറസായ കുന്നുകൾ, വലിയ പാറകൾ എന്നിവയ്ക്ക് മുകൾ സായാഹ്നം ചിലവഴിക്കാൻ പോകുന്നവർ എന്നിവർക്ക് ഇടിമിന്നൽ മൂലം അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മഴ തുടങ്ങുമ്പോൾ ടെറസിൽ നിന്ന് തുണിയെടുക്കാൻ പോകുമ്പോഴും വളർത്തുമൃഗങ്ങളെ മാറ്റിക്കെട്ടുവാനായി പോകുമ്പോഴും ഇടിമിന്നൽ ഏൽക്കുന്ന സംഭവങ്ങളും കുറവല്ല. ആയതിനാൽ താഴെ പറയുന്ന മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നൽ സമയത്ത് അടച്ചുറപ്പുള്ള കെട്ടിടത്തിൽ തുടരുന്നതാണ് ഏറ്റവും സുരക്ഷിതത്വം. അതിനാൽ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. വീടിന് പുറത്താണെങ്കിൽ യാതൊരു കാരണവശാൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. അന്തരീക്ഷം മേഘവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും വീടുകളുടെ തുറന്ന ടെറസിലും കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കുക. വീടിനുള്ളിലാണെങ്കിൽ ജനലും വാതിലും അടച്ചു കഴിയുന്നത്ര ഗൃഹാന്തർ ഭാഗത്ത് ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കുക. തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. ഗൃഹ ഉപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. കേബിൾ, ടിവി, ലാൻഡ് ഫോൺ തുടങ്ങി പുറമേ നിന്ന് വരുന്ന കേബിള് ഇടിമിന്നലിന്റെ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ സുരക്ഷിതമായി ഉരിയിടുക. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കരുത്. അത് അപകടകരമാണ്. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് പട്ടം പറത്തുവാനോ ജലാശയത്തിൽ ഇറങ്ങുവാനോ പാടില്ല. ശക്തമായ ഇടിമിന്നലുള്ള സമയം നിങ്ങളൊരു തുറസായ സ്ഥലത്തായി പോയി എങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് യാത്രയിലാണെങ്കിൽ കൈകാലുകൾ പുറത്തിടാതെ ലോകഭാഗങ്ങളിൽ സ്പർശിക്കാതെ വാഹനത്തിനകത്ത് തന്നെ തുടരുക. സൈക്കിൾ, ബൈക്ക് തുടങ്ങിയ വാഹനങ്ങളുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുക. മഴയുടെ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ എത്രയും വേഗം വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിക്കെട്ടുക. ഇടിമിന്നലുള്ളപ്പോൾ അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും തുറസായ സ്ഥലത്തേക്ക് പോകരുത്. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകം സ്ഥാപിക്കാം. വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി വീടിന്റെ പഴയ വയറിംഗ് മാറ്റി സർട്ട് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. ഇടിമിന്നൽ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ യഥാസമയം ലഭിക്കുവാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ധാമിനി എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിക്കുക. മിന്നലിന്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന്റെ പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷമാണ്. കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടേണ്ടതാണ്. ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് നിൽക്കാതിരിക്കുക. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാക്കിയതോ അടച്ചുറപ്പില്ലാതെയോ ആയ വീടുകൾ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടിവീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ KCB 1912 എന്ന കൺട്രോൾ റൂമിലോ 1077 എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരമറിയിക്കുക. തകരാർ പരിഹരിക്കുന്ന പ്രവൃത്തികൾക്ക് കാറ്റ് തുടരുന്ന ഘട്ടത്തിൽ ഒഴിവാക്കുകയും കാറ്റും മഴയും അവസാനിച്ച ശേഷം മാത്രം നടത്തുകയും ചെയ്യുക. KCB ജീവനക്കാരുമായി പൊതുജനങ്ങൾ ക്ഷമയോടെ സഹകരിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി ഇത്തരം റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം, പാൽ വിതരണക്കാർ പോലെയുള്ള അതിരാവിലെ ജോലിക്കിറങ്ങുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. വഴികളിലെ വെള്ളക്കെട്ടുകളിലും മറ്റും വൈദ്യുത ലൈൻ പൊട്ടി വീണിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം. ഏതെങ്കിലും അപകടം സംശയിക്കുന്ന പക്ഷം കൺട്രോൾ റൂമിൽ അറിയിച്ച് അപകടമില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ടു പോകണം. കൃഷിയിടങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുത ലൈനുകളും സുരക്ഷിതമാണെന്ന് പാടത്തിറങ്ങുന്നതിന് മുൻപ് ഉറപ്പുവരുത്തുക. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റും മഴയും ശക്തമാവുമ്പോൾ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായി ഇടത്തേക്ക് മാറി നിൽക്കണം. കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള ചവറ മിനി വ്യവസായ എസ്റ്റേറ്റിൽ ഒഴിവു വരുന്ന ഷെഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9497 9761 9453.
വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സർക്കാർ ഇതര വിഭാഗങ്ങൾക്കും കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കും സംസ്ഥാന സർക്കാർ സാമൂഹിക നീതി വകുപ്പ് മുഖേന നൽകാവുന്ന വയോസേവന അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. 11 വിഭാഗങ്ങളാണ് അവാർഡുകൾ നൽകുന്നത്. വ്യക്തിഗത സ്ഥാപന വിഭാഗത്തിൽ വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എൻജിഒയിൽ മികച്ച മെയിന്റനൻസ് ട്രിബ്യൂണൽ, മികച്ച സർക്കാർ വൃദ്ധസദനം, വയോജന മേഖലയിൽ നിന്നുള്ള മികച്ച കലാകായിക താരം, കലാസാഹിത്യ സാംസ്കാരിക മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ വയോജന മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വയോജന മേഖലയിൽ നിന്നുള്ള വ്യക്തികൾക്കുള്ള ആജീവനാന്ത ബഹുമതി എന്നീ 6 വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാം. മികച്ച മെയിന്റനൻസ് ട്രിബ്യൂണൽ അവാർഡിനുള്ള നോമിനേഷനുകൾ സാമൂഹിക നീതി ഡയറക്ടർമാർക്കും മറ്റു വിഭാഗങ്ങളിലെ അവാർഡിനുള്ള നോമിനേഷനുകൾ ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്കുമാണ് നൽകേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഭാഗത്തിൽ വയോജന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഭാഗങ്ങളിലെ അവാർഡിന് അപേക്ഷിക്കാം. കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് വിഭാഗങ്ങൾക്കും അവാർഡിനുള്ള നോമിനേഷനുകൾ സാമൂഹിക നീതി ഡയറക്ടർക്കും മറ്റു വിഭാഗങ്ങളിലെ അവാർഡിനുള്ള നോമിനേഷനുകൾ ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്കുമാണ് നൽകേണ്ടത്. വയോസേവ അവാർഡിനായി വ്യക്തികൾ സ്ഥാപനങ്ങൾ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളതല്ല. എന്നാൽ അതാത് രംഗങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അർഹരായ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ്. നോമിനേഷനുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 31 ഒക്ടോബർ. വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹിക നീതി ഓഫീസുമായി നേരിട്ടോ 0474279971 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. കൊല്ലം അർബൻ 1 ICDSE പ്രോജക്ട് ഓഫീസിന്റെ പരിധിയിലുള്ള 189 അംഗനവാടികളിലേക്ക് പ്രീ സ്കൂൾ കിറ്റ് വാങ്ങുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു. 23 ഉച്ചയ്ക്ക് 1 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊല്ലം അർബൻ 1 ICDSE പ്രോജക്ട് ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0474276739. കൊല്ലം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല ICDSE പ്രോഗ്രാം ഓഫീസിലേക്ക് കാർ ജീപ്പ് വാടകയ്ക്ക് എടുക്കുന്ന ടെൻഡർ ക്ഷണിച്ചു. 15 വൈകിട്ട് 3 വരെ സ്വീകരിക്കും. ഫോൺ നമ്പർ 0474279309. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആർദ്രന്നല്ലേ പേര്?
1: എങ്ങനെ മനസ്സിലായി?
0: അതൊക്കെ ഉണ്ട്.
1: നീരജ് അല്ലേ?
0: അതെങ്ങനെ മനസ്സിലായി?
1: അതൊക്കെ ഉണ്ട്.

0: I feel this is it. I really thought about us.
1: എനിക്ക്
2: ജോത്സ്യം വിളിക്കുന്നു, ഒരു സെക്കൻഡ്. ചേട്ടാ ഞാൻ കുറച്ച് തിരക്കില്ല, തിരിച്ചു വിളിച്ചാൽ മതിയോ? ഹലോ,
1: ഐ ഫീൽ ദിസ് ഇസ് ഇറ്റ്. എനിക്ക് അത് തോന്നുന്നു.
0: ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചു.
2: എന്താണ്?
0: ഐ കേം ടു ദിസ് ഡിസിഷൻ.
2: പോയാ. ഹലോ,
1: എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാ.
3: വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദേശീയ തലസ്ഥാനത്ത് ജന്തർമന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 മണി വരെ അടച്ചിടും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സമ്മേളനം പ്രധാനമായും നിയമനിർമ്മാണത്തിനെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാനും സഹായം തേടാനും മടിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ബംഗളൂരു എഫ്സിയും എസ് സി ഡൽഹിയും തമ്മിൽ. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന സിജെപിയുടെ പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻകാലങ്ങളിലെ മാർഗനിർദ്ദേശ ലംഘനങ്ങളും പൊതുസുരക്ഷയും കണക്കിലെടുത്താണ് നടപടി. പ്രതിഷേധങ്ങൾക്കും മറ്റ് പരിപാടികൾക്കും കുറഞ്ഞത് 10 ദിവസം മുൻപ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപൂർ പ്രസാദ് അറിയിച്ചു. മേഖലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡൽഹിയിലെ 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 വരെ അടച്ചിടും. ദേശീയ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡൽഹി ട്രാഫിക് പോലീസും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. 9 ദിവസം സഭ ചേരുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. പ്രധാനമായും നിയമനിർമ്മാണത്തിനായാണ് സമ്മേളനം ചേരുന്നത്. കേരള നിയമസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് നവംബർ 1 തുടക്കമാകും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വൈദ്യസഹായം തേടുന്നതിൽ സമൂഹത്തിന്റെ പൊതുവായ സമീപനത്തെക്കുറിച്ച് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശ് ആർ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
4: മാനസികാരോഗ്യ പ്രശ്നമാണ് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കാമെന്നുള്ള ഒരു പ്രവണതയിലേക്ക് പൊതുവിൽ സമൂഹം മാറിയിട്ടില്ലെന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാനസികാരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ ചിന്തകൾ സമൂഹത്തിൽ വലിയ തോതിൽ ഇനിയും വികസിച്ചു വരേണ്ടിയിരിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം പൊതുസമൂഹത്തിന്റെ ധാരണയിലും ചിന്തകളിലും സമീപനങ്ങളിലും ഉണ്ടാകുന്ന ഒരു മാറ്റം ഇനിയും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു.
3: മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുറന്നു പറയണമെന്നും സഹായം തേടാൻ മടിക്കരുതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാനസിക പ്രയാസങ്ങൾ ദൌർബല്യമല്ലെന്നും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കാനും പിന്തുണയ്ക്കാനും സമൂഹം തയ്യാറാകണമെന്നും ലോക മാനസികാരോഗ്യ ദിന സന്ദേശത്തിൽ അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സുരക്ഷയും നിയമപരിരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ സന്തോഷത്തോടെ പഠിക്കാമെന്ന പേരിൽ സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മറ്റന്നാൾ മുതൽ ഈ മാസം 17 വരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ പരിപാടികൾ നടത്തും. പഠന സമ്മർദ്ദം, പരീക്ഷാഭയം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 15 ആധാർ ഓതന്റിഫിക്കേഷൻ പൂർത്തിയാക്കണം. 23,657 പേർ ഇനിയും നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. ആധാർ കാർഡിന്റെയും പെൻഷൻ പാസ്ബുക്കിന്റെയും പകർപ്പുകളുമായി അർഹരായ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര കേരളത്തിൽ പ്രവേശിച്ചു. ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തിയ ഘോഷയാത്രയെ കേരള പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് ആചാരപൂർവ്വം സ്വീകരിച്ചു. ആ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. നാളെ വൈകുന്നേരം ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് തുടക്കമായി. കൊയ്ത്ത് 50% പൂർത്തിയായ പാടശേഖരങ്ങളിൽ നിന്നാണ് ആദ്യമായി ആദ്യഘട്ടത്തിൽ നെല്ലെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: പല്ലശേന പഞ്ചായത്തിലെ കൂടല്ലൂർ ചാട്ടുമൊക്ക് പാടശേഖര സമിതിയിൽ നിന്നാണ് നെല്ല് സംഭരണം ആരംഭിച്ചത്. 220 ചാക്കുകളിലായി 12 ടൺ നെല്ലാണ് ഇന്നലെ സംഭരിച്ചത്. ഇന്നലെ 1 മില്ല് കൂടി സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കൂടുതൽ മില്ലുകൾ എത്തുന്നതോടെ രണ്ടാം വിള നെല്ലെടുപ്പ് വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.
3: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇടുക്കിയിലെ മലയോര വിനോദസഞ്ചാര മേഖലയിൽ ഏകീകൃത ടൂറിസം ഹബ്ബ് ഒരുങ്ങുന്നു. 5 പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കിയുള്ള വികസന പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: മൂന്നാറിനും തേക്കടിക്കുമിടയിലുള്ള 5 മലയോര പഞ്ചായത്തുകളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പൈലറ്റ് പദ്ധതിയായി കള്ളിമാലി, കനകക്കുന്ന്, വാക്ക സിറ്റി വെള്ളച്ചാട്ടം, സ്വർഗ്ഗമേട്, മുള്ളൻതണ്ട്, പുത്തടിത്തടാകം, ചതുരങ്കപ്പാറ എന്നിവ ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കും. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിൽ പ്രകൃതിദത്തമായ പ്രാദേശിക കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നാട്ടുകാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഹോംസ്റ്റേകൾ, റിസോർട്ടുകൾ, പ്രാദേശിക കൃഷിരീതികൾ എന്നിവ സമഗ്രമായി സംയോജിപ്പിച്ചാണ് ഇടുക്കിയുടെ ഈ പുതിയ വിനോദസഞ്ചാര മാതൃക നടപ്പിലാക്കുന്നത്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗസ്മരണകൾ കാതരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാക്കുന്നു. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയം സിദ്ധുകാനു, വീർ ബുധു ഭഗത്, ഗയാമുണ്ട, ഭഗവാൻ ബിർസാമുണ്ട തുടങ്ങിയ പോരാളികളുടെ ധീരചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശവും മ്യൂസിയം ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണിന് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി SC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ ന്യൂസിലാന്റ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2nd മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ്ഇൻഡീസ് 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങളും വീതം ജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷുറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർ നഗർ MPയുമായ ഹരീന്ദർ സിംഗ് മാലിക് പറഞ്ഞു. ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലക്ഷദ്വീപ് MP ഹംദുള്ള സെയ്ദ് പാർലമെന്റിൽ ഉന്നയിച്ച വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ വിശദാംശങ്ങളും സമിതി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BSNL വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിലെ BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് KM ബീനാമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജീവനക്കാരും കായിക താരങ്ങളും ഉൾപ്പെടെ 1000 പേർ പങ്കെടുക്കും. വയനാട് മുത്തങ്ങയിൽ അധിനിവേശ സസ്യങ്ങളിൽ നിന്ന് ബയോചാർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 165 ഗോത്ര വനാശ്രിത സമൂഹാംഗങ്ങൾക്ക് പരിശീലനം നൽകി. കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിരുന്നു പരിശീലനം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ തലസ്ഥാനത്ത് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 മണിവരെ അടച്ചിടും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സമ്മേളനം പ്രധാനമായും നിയമനിർമ്മാണത്തിനെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാനും സഹായം തേടാനും മടിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ബംഗളൂരു എഫ്സിയും എസ് സി ഡൽഹിയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
8: നാളെയുടെ ധനം ഇന്നിന്റെ കരുതൽ.
9: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
3: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
0: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഝാർഖണ്ഡിൽ. ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദിറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. യു എ യിൽ ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം ഏപ്രിൽ 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഝാർഖണ്ഡിലെത്തി. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ജന്തർ മന്ദിറിൽ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ടെന്നും പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷ ചൂണ്ടിക്കാട്ടി 45 മെട്രോ സ്റ്റേഷനുകളിലെ ഗേറ്റുകൾ ഇന്ന് വൈകുന്നേരം 6 മണി വരെ അടച്ചിടുമെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്നും സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എത്യോപ്യയിലെ ആദിസ് അബാബയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിൽ ഇരുപക്ഷത്തിനും ന്യായമായ പ്രാതിനിധ്യം വേണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: Conscious efforts are made to delay reform and undermine change. India and Africa cannot remain unrepresented or underrepresented in global decision making. And that is why India worked resolutely during its G20 presidency in 2023 to secure a permanent membership for the African Union.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും നേതാക്കൾക്കിടയിൽ ചർച്ച നടന്നതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. യു എയിലെ ഷാർജ ആങ്കറേജിൽ നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പനാമ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കപ്പൽ മാനേജ്മെന്റ് കമ്പനിയുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സായുധസേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ദേശസുരക്ഷയെന്നും പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് ചാമ്പ്യൻസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിനിൽ ഊന്നൽ നൽകുന്നു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നുപറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആണവായുധ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഏത് ഭീകരാക്രമണത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി ഇന്ത്യ. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ നിരായുധീകരണ സമിതി യോഗത്തിൽ ജനീവയിലെ യു എൻ ഡിസാമമെന്റ് കോൺഫറൻസ് ദൌത്യസംഘത്തിലെ ഇന്ത്യൻ പ്രതിനിധി അൻമോൾ ഷേർ ബേദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരണകൂട നയത്തിന്റെ ഭാഗമായി ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷ്വറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർനഗർ എംപിയുമായ ഹരേന്ദ്ര സിംഗ് മാലിക് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരിക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് രാജ്യം ഇന്ന് ചിപ്പുകളുടെ ഉത്പാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
3: ഭാരതത്തിനെ ആപ്കെ സഹയോഗ് സേ ചിപ്പ് ഡിസൈൻ ഹോ, മാനുഫാക്ചറിംഗ് ഹോ, ഇക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ്, മെറ്റീരിയൽ ഇക്കോസിസ്റ്റം, ടെസ്റ്റിംഗ് കേപ്പബിലിറ്റി ഹോ, ഇൻ സഭി പർ ഏക് സാത് കാം കിയ ഓർ സഫലത ഹാസിൽ കർക്കെ ദിഖായി ഹേ.
0: ഓസ്ട്രേലിയയിലെ ബർഹാമിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. ഇന്ത്യൻ താരം പുതുൽ സോനോവാളാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ISL ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2nd മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 6 wicketsന് വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിന് ഒപ്പമാണ്. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം 2027 April 7 വരെ താൽക്കാലികമായി നീക്കി അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഊർജ്ജ വിതരണം, റഷ്യ യുക്രൈൻ സംഘർഷം, ഇറാനിലെ സാഹചര്യം എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെലവീവ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. അസാധാരണമായ ധീരതയ്ക്ക് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ US കോൺഗ്രസ് അംഗം രാജാ കൃഷ്ണമൂർത്തി ഔദ്യോഗിക രേഖയായ കോൺഗ്രഷണൽ റെക്കോർഡിൽ ആദരിച്ചു. ദുബായിൽ നിന്ന് ടെലവീവിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയും സമയോചിതമായ ഇടപെടലും സഹായിച്ചുവെന്ന് കൃഷ്ണമൂർത്തി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരമായ ഇടപെടലിനെ മാനിച്ച് ഇസ്രായേലിന്റെ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം നൽകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രഖ്യാപിച്ചു. വ്യക്തിഗത വോട്ടർമാർ സമർപ്പിക്കുന്ന ഫോം 7 അപേക്ഷകൾക്ക് പരിധി നിശ്ചയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവകാശവാദങ്ങളും എതിർപ്പുകളും ഉന്നയിക്കുന്ന കാലയളവിൽ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടികയുടെ തുടർച്ചയായ പുതുക്കൽ പ്രക്രിയയിൽ പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ ഒരാൾക്ക് സമർപ്പിക്കാനാകൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ. ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 2nd ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദറിൽ CJP നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. UAE ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം 7 April നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സ്വന്തം മക്കളെ കല്യാണത്തിന് വിളിക്കുന്നത് ഇപ്പൊ സന്തോഷത്തോടാ. സുകേശം നടന്ന അച്ഛന്റെ 16-ാം ചിത്രം വിളിക്കുന്നത്.
1: വിളിക്കട്ടെ, എവിടെ വിളിച്ചാലും വിളിച്ചിട്ട് തിരികെ പോകുമ്പോ വീട്ടുകാരെന്തുമായിരിക്കും എന്നും പറയുന്ന നമുക്കറിയാം.
0: നമ്മള് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും പറയുന്നത്. അവന്റെ അച്ഛനെ നോക്കാത്തവൻ 16-ാം ചിത്രം ഗംഭീരമായി നടത്തുന്നെന്ന്.
1: മൂപ്പുലാൻ സുഖമില്ലാ കിടന്നപ്പോഴും നോക്കിയില്ല. ഉദ്യോഗം ഉണ്ടായിട്ട് 10 നയാ പൈസ മൂപ്പുലാൻ കൊടുത്തതുമില്ല. 2 ആമക്കളും ചെയ്തില്ല.
0: മൂപ്പുലാന് പെൻഷൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
1: നാട്ടുകാരെല്ലാം കൂടെ മൂപ്പുലാന് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കിയാന്. എന്നിട്ട് മൂപ്പുലാൻ മരിച്ചു കഴിയുമ്പോ മുറ്റത്തൊരു വലിയ വന്തൽ വിട്ട് പാചകക്കാരെ ഇടപാട് ചെയ്ത് സദ്യ ഒന്ന് നടത്തും.
0: ഒരു ഗാനമേള കൂടി നടത്താൻ പറ.
1: മൂപ്പുലാനെ കുഴിയിലോട്ട് എടുത്തപ്പോഴും ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോഴും 2 മക്കളും ഒന്ന് കരഞ്ഞതുപോലും ഇല്ല.
0: കരയണ്ട, ദൈവത്തിന്റെ നേരുകൊണ്ട് ഈ 2 രാവണന്മാർക്കും 2 ആമക്കളുണ്ടല്ലോ, പഠിച്ചോളും.
1: അതെ, അവന്മാര് വളർന്നു വരുമ്പോ പഠിച്ചോളും. ചെയ്തതിനൊക്കെ ശിക്ഷ കിട്ടുമല്ലോ.
0: പിന്നെ 16-ാം ചിത്രത്തിന് ആരും കാണത്തില്ല. അന്ന് തന്നെ നമ്മുടെ മുത്തയ്യത്തെ രഘുവിന്റെ മോടെ കല്യാണം.
1: കല്യാണത്തിന് പങ്കെടുക്കാത്തവരും സുകേശന്റെ വീട്ടിലെ ചടങ്ങിന് പോകത്തില്ല.
0: അച്ഛനെ വാർദ്ധക്യകാലത്ത് സംരക്ഷിച്ച് തൃപ്തി അടഞ്ഞാൽ അതാ പുണ്യം. അല്ലാതെ ശവം കുഴിച്ചിട്ട് കഴിഞ്ഞ് നാട്ടുകാരെ വിളിച്ചിരുത്തി സദ്യ കൊടുത്താ മതിയോ?
2: അമ്മാവോ,
1: മനസ്സിലായി മനസ്സിലായി, നീ ചിരിച്ചതിന്റെ അർത്ഥം പിടികിട്ടി.
0: അയ്യോ, എനിക്കൊന്നും പിടികിട്ടിയില്ല. എടാ വിനു, ഞാനും കൂടെ ചിരിക്കട്ടെ, കാര്യം പറയടാ.
1: എടോ ഞാൻ പറഞ്ഞുതരാം, ഇവന്മാര് കുറെ പേര് കൂടി ഒരു പുതിയ സഹായ സംഘം തുടങ്ങി.
0: അയ്യോ, അത് ഞാൻ അറിഞ്ഞ് നോട്ടീസ് വായിച്ചായിരുന്നു.
1: ഉദ്ഘാടനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തിയത് യതീന്ദ്രനാഥൻ സാറായിരുന്നു.
2: അതെന്താ മാവി, അത് കേട്ടപ്പോ ചിരിച്ചത്? സൂപ്പർ പ്രസംഗമായിരുന്നു.
1: എടാ പുളു അടിക്കാതെ, പണ്ടൊക്കെ പുള്ളിക്കാരൻ പ്രസംഗിക്കുമ്പോ നാട്ടുകാര് കൈയടിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ആളിന്റെ സ്വഭാവം പലർക്കും മനസ്സിലായി.
2: അമ്മാവൻ പറഞ്ഞതാ ശരി, പഴയ പോലെ കൈയടി വീണില്ല.
0: എന്താ കാരണം? വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം വേണം. സ്റ്റേജിൽ കയറിയുന്നേ 7.5 കട്ടയ്ക്ക് വെച്ചങ്ങ് കീച്ചും. സ്റ്റേജിൽ നിന്നിറങ്ങിയാ കാണിക്കുന്നതൊക്കെ നിലവാരം കുറഞ്ഞ പണിയല്ലയോ.
2: സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞ് യുവാക്കൾ സമൂഹവുമായി ബന്ധമുള്ളവരായിരിക്കണം, ക്രിയാത്മകമായി പ്രവർത്തിക്കണം, ദുർബലരെ കണ്ടെത്തി അവർക്ക് ആശ്വാസം പകരണം, നാടിന് വേണ്ടത് യുവാക്കളെയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു.
0: അങ്ങേര അതും പറയും, അതിനപ്പുറം പറയും, മുമ്പിൽ മൈക്കുണ്ടല്ലോ.
2: ഏതായാലും സംഘടനയുടെ കൺവീനറായിട്ട് അങ്ങേരുടെ മോനെ എടുത്തായിരുന്നു, ശുഭനാഥിനെ.
1: ആ ചുരുക്കം വിദേശത്തും കണ്ടു പഠിക്കുകയല്ലയോ.
2: അടുത്താക്കാ തീർന്നൊരു നാള് കുറെ ആയമ്മാവാ.
0: ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടേ ഇല്ല.
1: താൻ മാത്രമല്ല, ഈ നാട്ടിൽ ആരും അവനെ കണ്ടിട്ടില്ല.
2: കമ്മിറ്റി തീരുമാനം അനുസരിച്ച് കുറെ വീടുകളിൽ കയറി വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചായിരുന്നു. കൃത്യമായി അർഹതയുള്ളവരെ കണ്ടുപിടിച്ച് ധനസഹായം നൽകാനായിരുന്നു തീരുമാനം.
1: അത് നല്ല തീരുമാനമോ?
2: പക്ഷെ വീടുകളിൽ കയറാനേ കൺവീനറെ ചെന്ന് വിളിച്ചിട്ട് വന്നില്ല, സ്വല്പ അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് 2-3 ദിവസം വിളിച്ച് ഓരോ ഒഴിവുകൾ പറഞ്ഞു.
0: അപ്പോഴേ കൺവീനർ സ്ഥാനത്തൊന്ന് എടുത്ത് കളയാഞ്ഞെന്താ?
2: കളഞ്ഞമ്മാവി, മാറ്റിയെന്നറിഞ്ഞപ്പോ ശുഭനാഥന്റെ അച്ഛൻ സാക്ഷാൽ യതീന്ദ്രനാഥൻ സാറ് വിളിച്ച് പരാതി പറഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റാത്തവരെ ഒരു സ്ഥാനത്തിരുന്നിട്ട് ഞങ്ങൾ അങ്ങ് മറുപടി പറഞ്ഞു.
1: മിടുക്കരാ നിങ്ങൾ, ഗമയ്ക്ക് കൺവീനറായിട്ടിരിക്കണം, നാട്ടിലിരിങ്ങി പ്രവർത്തിക്കാൻ വയ്യ.
0: പഴയ കാലമല്ല, ചിന്തിക്കാനും ബുദ്ധിയോടെ കാര്യങ്ങൾ നീക്കാനും കഴിയുന്നവരാ യുവജനങ്ങൾ. പറ്റിക്കാൻ വരുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. കർമ്മം ചെയ്യാനാകില്ലേലും തൊപ്പി തിരസിൽ വീണിടണം.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2. റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ആർജെ ആതിര. ഇന്ന് ഒക്ടോബർ 10, കലണ്ടറിലെ വെറും ഒരു തീയതിയല്ല, ഒരുപാട് പ്രത്യേകതകളും നമ്മെ ചിന്തിപ്പിക്കുന്ന ചില ഓർമ്മകളും ഒരേ സമയം സമ്മാനിക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയേ ഓർക്കുന്നില്ലേ ആ പഴയ കാലം? ഒരു കത്ത് കിട്ടാൻ വേണ്ടി പോസ്റ്റ്മാൻ ചേട്ടന്റെ സൈക്കിളിന്റെ മണിശബ്ദവും കാത്തിരുന്ന ആ ദിവസങ്ങൾ. കയ്യിലൊരു വെള്ളക്കടലാസും മഷിപ്പേനയുമായി വിശേഷങ്ങൾ എഴുതിക്കൂട്ടിയ കുട്ടിക്കാലം. ഇന്ന് ഒക്ടോബർ 10, നമ്മുടെ ദേശീയ പോസ്റ്റൽ ദിനം. ആധുനിക വാട്സപ്പും ഇമെയിലും ലോകം കീഴടക്കിയെങ്കിലും ആ പഴയ പോസ്റ്റ് കാർഡുകളുടെയും ഇൻലാൻഡ് ലെറ്ററുകളുടെയും ഗന്ധമുള്ള നൊസ്റ്റാളജിയ ഇന്ന് നമ്മുടെ നെഞ്ചിന്റെ ഒരു കോണിൽ മായാതെ കിടപ്പുണ്ട്. കൂടെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനം കൂടിയാണ്. ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ ഓട്ടപ്പാച്ചിലിനിടയിലെല്ലാം നാം പലപ്പോഴും അവഗണിച്ചു കളയുന്ന നമ്മുടെ സ്വന്തം മനസ്സിനെ കൂടിയുണ്ട്. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ, മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഒരു ചെറുനാശ്വാസ വാക്കൊക്കെ കേൾക്കാൻ നമ്മുടെ ഒക്കെ മനസ്സ് കൊതിക്കുന്നുണ്ടാവും അല്ലെ? ഓർക്കുക, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും. വലിയ ഭാരങ്ങൾ തനിച്ചു ചുമക്കാതെ സ്നേഹിക്കുന്നവരോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുക, മനസ്സ് തുറന്നൊന്ന് ചിരിക്കുക, ഇന്നത്തെ ഈ ദിവസവും മനോഹരമാക്കുക. മാറിയ കാലത്തിന്റെ തിരക്കുകളിൽ നിന്ന് കണ്ട് ഓരോ നിമിഷവും നമുക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാം. പഴയ നല്ല ഓർമ്മകളെ നെഞ്ചോട് ചേർക്കാം, കൂടെയുള്ളവരെ സ്നേഹിക്കാം, മനസ്സറിഞ്ഞു പുഞ്ചിരിക്കാം. പാട്ടുകളുടെ പെരുമഴയുമായി നമ്മൾ വീണ്ടും വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ, കൂടെ ഉണ്ടാവൂ. ഇത് നിങ്ങളുടെ സ്വന്തം എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠിയുന്നതും

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റ് റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലറി.

അധികം മനുഷ്യരില്ലാത്ത ഒരു ഗ്രാമം. അവിടെ കുന്നിനു മുകളിൽ ഒരു എഴുത്തുകാരന്റെ ചെറിയ വീടുണ്ട്. അവധിക്കാലത്ത് മാത്രമേ അയാൾ വരൂ. അങ്ങനെ ഒരു അവധിക്കാലം ചെലവിട്ട് മടങ്ങിപ്പോകുമ്പോൾ താഴ്വരയിൽ പരിചയമുള്ളൊരു പാവവൃദ്ധയുണ്ട്. അവരുടെ കുടിലെത്തി അദ്ദേഹം യാത്ര ചോദിച്ചു. അപ്പോൾ തന്നെ ആ വൃദ്ധയുടെ മുഖം വാടി. പിന്നെ അവർ പറഞ്ഞു, ഓരോ രാത്രിയും നിങ്ങൾ ഉമ്മറത്ത് തൂക്കി വെച്ചിരുന്ന ആ വിളക്കില്ലേ, അതെനിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു. ഇവിടെ നിന്ന് അത് കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഒരു വെളിച്ചം കത്തുന്നതുപോലെ. ഇത് കേട്ടപ്പോൾ ആ എഴുത്തുകാരന്റെ കണ്ണു നിറഞ്ഞു. ആ അമ്മയ്ക്ക് വേണ്ടി തന്റെ വീട്ടുപടിക്കൽ എന്നും വിളക്കു തൂക്കാൻ ഒരാളെ ഏൽപ്പിച്ചാണ് ആ മനുഷ്യൻ യാത്ര പറഞ്ഞു പോയത്. ഒറ്റയ്ക്കല്ലെന്ന് തോന്നിക്കാൻ ഇങ്ങനൊരു വെളിച്ചം ഏതൊരു മനുഷ്യനും കൊതിക്കുന്നുണ്ട്. അങ്ങനൊരാളെ ആയുസിന്റെ ഓരോ കോണിലും നാം കാത്തിരിക്കുന്നുണ്ട്. കാരണമൊന്നുമില്ലാതെ, പരിധിയൊന്നുമില്ലാതെ സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, നമ്മെ നമ്മളായി സ്വീകരിക്കുന്ന ഒരാൾ, എത്രയും അറിയുന്ന, എന്തും പറയാവുന്ന, എത്രയും മാപ്പ് നൽകുന്ന കുംഭസാര കൂടുപോലെയുള്ള ചില മനുഷ്യർ. കുറെയൊന്നും വേണ്ട, അങ്ങനെ ഒരാൾ മാത്രം മതി. ജീവിതത്തിൽ നാം തളരില്ല. തെറ്റായ ഒരു ബന്ധത്തിലേക്ക് തന്റെ ഭർത്താവ് അകപ്പെട്ടു. അതിനിടയിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലുമായി. അദ്ദേഹം മരണാസന്നനാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ആ തെറ്റ് പ്രിയപ്പെട്ട ഭാര്യയോട് തുറന്നു പറഞ്ഞു. നീ എനിക്ക് മാപ്പ് തരില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പ്രിയ പത്നി കരഞ്ഞു. അയാളുടെ നെറ്റിയിൽ കൈവച്ചു പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഞാൻ മാപ്പ് നൽകുക? ആ പാവം പെണ്ണിന്റെ മനസ്സാണ് കുന്നിനു മുകളിലെ കെടാവിളക്ക്. എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാലും തിരികെ വന്ന് മുട്ടിയുരുമുന്ന പൂച്ചക്കുഞ്ഞിനെ പോലെ ചില മനുഷ്യർ. സ്നേഹമാണ് നമുക്കൊക്കെ ജീവിക്കാനുള്ള മരുന്ന്. വീടും വസ്ത്രവും ഭക്ഷണവും മാത്രം പോരാ, നല്ല സ്നേഹം കൂടി വേണം. നല്ല ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ നാം എന്തു ചെയ്യും? കിട്ടുന്ന ഭക്ഷണം കഴിക്കും. നല്ല സ്നേഹം കിട്ടിയില്ലെങ്കിലോ, കിട്ടുന്ന സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങും. കൂടെയുള്ള ഒരു മനുഷ്യനും അങ്ങനെ ഒരു അവസ്ഥ നാം ഉണ്ടാക്കരുത്. മഹാനായ റൂമി പറയുന്നുണ്ട്, മണ്ണിന് നനവ് വേണം, ആകാശത്തിന് നീലിമയും, കടലിന് ശാന്തതയും, കാറ്റിന് നൈർമല്യവും, പൂവിന് സുഗന്ധവും, മനുഷ്യന് സ്നേഹവും. സ്നേഹിക്കുക, വീണ്ടും വീണ്ടും സ്നേഹിക്കുക. സ്നേഹമല്ലാതെ നമുക്കൊന്നും ബാക്കിയാവരുത്. സ്നേഹമല്ലാതെ നാം ഒന്നും ബാക്കിയാക്കരുത്.

0: പറയാം.
1: ഓടരുത് ഓടരുത് അമ്മ, വളറിയാം.

0: ദുബായ് നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

ഹായ് ഗൈസ്, ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം ഉള്ളത് ആർജി നിതിനാണ്. ടെക്നോളജി ദിവസവും ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ ആപ്പുകൾ, പുതിയ ഗാഡ്ജറ്റുകൾ, പുതിയ ട്രെൻഡുകൾ, ഇവയെല്ലാം സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം ഷോ ടെക്കി ടോക്കി. ഇവിടെ നമുക്ക് സംസാരിക്കാം മൊബൈൽ ടിപ്സ്, ആപ്പുകൾ, ആപ്പുകളുടെ അപ്ഡേഷനുകൾ, പുതിയ ടെക്നോളജി, മറ്റും നിങ്ങൾ ഡെയിലി ലൈഫിൽ ഈസി ആകാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഐഡിയാസ് ഒക്കെ നമുക്ക് ടെക്കി ടോക്കിയിൽ സംസാരിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് തിരികെ വരാം.

0: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്ത്യ റേഡിയോ 91.2.
1: ഹായ് ഹലോ, ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് ആർജൻ നിതിനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. UPI വഴി അറിയാതെ മറ്റൊരാൾക്ക് പണം അയച്ചു പോയോ? അങ്ങനെയെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പണം പോയതിന്റെ തെളിവാദ്യം സൂക്ഷിക്കണം. ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട്, അയച്ച തുക, സമയം, ട്രാൻസാക്ഷൻ ID അല്ലെങ്കിൽ UTR നമ്പർ, UPI ID ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുക. അടുത്തായി പണം അയച്ചു കൊടുത്ത വ്യക്തിയെ ബന്ധപ്പെടാൻ ശ്രമിക്കാം. ആളെ അറിയാമെങ്കിൽ നേരിട്ട് വിളിച്ച് കാര്യം പറയാം. അറിയാത്ത ആളാണെങ്കിൽ ലഭ്യമായ ട്രാൻസാക്ഷൻ വിവരങ്ങൾ ഉപയോഗിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കാം. പണം തിരികെ അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. പക്ഷേ ആളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ വൈകാതെ നിങ്ങളുടെ ബാങ്കിനെയും UPI ആപ്പിന്റെ സപ്പോർട്ടിനെയും സമീപിക്കുക. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നൽകി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഗൂഗിൾ പേ ആണെങ്കിൽ അവരുടെ സപ്പോർട്ട് വഴി കംപ്ലൈന്റ് നൽകാം. ഫോൺ പേ, പേടിഎം തുടങ്ങിയ UPI ആപ്പുകളിലും ട്രാൻസാക്ഷൻ സ്പെസിഫിക്കേഷൻ സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ബാങ്കിൽ പരാതി നൽകിയിട്ട് 30 ദിവസത്തിനകം പരിഹാരം ലഭിച്ചില്ലെങ്കിൽ RBI ഓംബുഡ്സ്മാനെ സമീപിക്കാം. അതിനായിട്ട് RBI കംപ്ലൈന്റ് മാനേജ് സിസ്റ്റം വഴി ഉപയോഗിക്കാം. RBI കൺട്രോൾ സെന്റർ 1444 വഴിയും സഹായം തേടാം. പക്ഷേ ഏറ്റവും പ്രധാന കാര്യം UPI വഴി പണം അയക്കുമ്പോൾ ഒരു സെക്കൻഡ് കൂടി ശ്രദ്ധിക്കാം. പേര്, UPI ID, തുക എല്ലാം ഒന്നുകൂടി പരിശോധിച്ചിട്ട് മാത്രം പേ അമർത്തുക. പണം അയച്ചു കഴിഞ്ഞാൽ തിരികെ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കേണ്ട. തെറ്റിപ്പോയെന്ന് മനസ്സിലായാൽ നിമിഷം തന്നെ ആക്ഷൻ എടുക്കുക. അപ്പോൾ ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: അങ്ങനെ പാട്ടുകൾക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ടെക് വിശേഷത്തിലേക്ക് പോകാൻ നമുക്ക് അന്നേരം നമ്മുടെ ഒക്ടോബർ 1 മുതൽ 31 വരെ ഉത്സവ സീസൺ മുന്നിൽ കണ്ട് ഇന്ത്യൻ റെയിൽവേ പ്രത്യേക ടിക്കറ്റ് പരിശോധന നടത്തുന്നു. അപ്പോൾ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പരിശോധന ഉണ്ടായിരിക്കും. വാട്സപ്പിൽ ആരെങ്കിലും അയച്ചു തന്ന ടിക്കറ്റിന്റെ ഫോട്ടോ, PDF തുടങ്ങിയവ കാണിച്ച് യാത്ര ചെയ്യുന്നത് പ്രശ്നമാകും. നിങ്ങളുടെ ടിക്കറ്റ് IRCTC റെയിൽ കണക്ട് ആപ്പിൽ നേരിട്ട് കാണുകയോ ബുക്കിംഗ് SMS സൂക്ഷിക്കുകയോ ആവശ്യമായ ഇടത്ത് പ്രിന്റ് ചെയ്ത ടിക്കറ്റ് കരുതുകയോ ചെയ്യുന്നത് സുരക്ഷിതം. ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ ടിക്കറ്റ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എടുത്തിരിക്കണം. ടിക്കറ്റ് സ്വന്തം ഫോണിൽ തന്നെയാണ് കാണിക്കേണ്ടത്. അതോടൊപ്പം ഒറിജിനൽ ഫോട്ടോ ID കൂടി കയ്യിൽ കരുതണം. റിസർവ് ചെയ്ത ടിക്കറ്റിലും ID പ്രധാനമാണ്. ടിക്കറ്റുള്ള യാത്രക്കാരിൽ ആവശ്യമായ ഒരാൾ ഒറിജിനൽ ഫോട്ടോ ID ഡോക്യുമെന്റ് കയ്യിൽ കരുതണം. ആധാറ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ തുടങ്ങിയ അംഗീകരിക്കപ്പെടുന്ന തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാം. ഡിജിലോക്കറിലെ ഇഷ്യൂഡ് ഡോക്യുമെന്റ് വിഭാഗത്തിലുള്ള രേഖകൾക്കും അംഗീകാരം ലഭിക്കും. എന്നാൽ നമ്മൾ സ്വയം അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് അതേ രീതിയിൽ അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് യാത്രക്കിറങ്ങുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടിക്കറ്റ് ഉണ്ടോയെന്ന് നോക്കുക, ഒറിജിനൽ ID കയ്യിലുണ്ടോയെന്ന് നോക്കുക, ഇതൊന്നും കൂടാതെ ഫോണിൽ ടിക്കറ്റ് കാണിക്കാനായിട്ട് ചാർജ് ഉണ്ടോയെന്ന് നോക്കുക. ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ബാറ്ററി കൂടി നിന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിഴയും യാത്ര ചെയ്ത ദൂരത്തിനുള്ള നിരക്കും അടയ്ക്കേണ്ടി വരാം. അതിനാൽ അവസാന നിമിഷത്തെ ഒരു സ്ക്രീൻഷോട്ടിൽ വിശ്വസിക്കാതെ യാത്രയ്ക്ക് മുമ്പ് തന്നെ ടിക്കറ്റും ശരിയായിട്ടുള്ള ID കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ റേഡിയോ 91.2 ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മൊബൈൽ മോഷണം പോവുകയോ ചെയ്താൽ ഇനി ആശങ്കപ്പെടേണ്ടതില്ല. ഇന്ത്യൻ സർക്കാർ അവതരിപ്പിക്കുന്ന സഞ്ചാർ സാധി പോർട്ടൽ വഴി എളുപ്പത്തിൽ ഓൺലൈനായി പരാതി നൽകാൻ സാധിക്കും. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ബ്ലോക്ക് യുവർ ലോസ്റ്റ് എന്ന സേവനം തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, IME നമ്പർ, ഫോൺ മോഡൽ, നഷ്ടപ്പെട്ട സ്ഥലം, തീയതി തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കണം. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ കോപ്പിയും തിരിച്ചറിയൽ രേഖയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പരാതി സമർപ്പിച്ചാൽ ഒരു റിക്വസ്റ്റ് ID ലഭിക്കും. അതുപയോഗിച്ച് നിങ്ങളുടെ പരാതിയുടെ നിലവിലെ സ്ഥിതി പിന്നീട് പരിശോധിക്കാനും കഴിയും. ഈ സേവനത്തിലൂടെ നഷ്ടപ്പെട്ട ഫോൺ ബ്ലോക്ക് ചെയ്യാനും ദുരുപയോഗം തടയാനും ഫോൺ കണ്ടെത്താനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും സഹായകമാകും. ആയതിനാൽ മൊബൈൽ നഷ്ടപ്പെട്ടാൽ വൈകാതെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിശദ വിവരങ്ങൾക്കും സേവനങ്ങൾക്കും സന്ദർശിക്കുക സഞ്ചാർ സാധ്യ പോർട്ടൽ. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നമുക്ക് തുടർന്ന് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് റേഡിയോ 91.2 ടെക്കി ടോക്കി. കൂടെയുള്ളത് ആർജെ നിതിനാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരികെ വരാം.

0: നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: അങ്ങനെ നമ്മൾ ടെക്കി ടോക്കിൽ മറ്റു വിശേഷമോട് വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെ ഉള്ളത് അർജുനിതിനാണ്. എല്ലാവരും ശ്രദ്ധിച്ചുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരള പോലീസിന്റെ പോൾ ആപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് SOS. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ SOS സൗകര്യം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് സഹായം തേടാം. SOS ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ വിവരങ്ങളും ലൊക്കേഷനും അടിസ്ഥാനമാക്കി അടിയന്തര സഹായം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ SOSൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എമർജൻസി കോൺടാക്ട് നമ്പറിലേക്കും വിവരങ്ങൾ എത്തിക്കാനാകും. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ, ഈ സൗകര്യം വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം, പോൾ ആപ്പം തുറക്കുക, SOS സെറ്റിംഗ്സിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഒരു ചെറിയ സെറ്റിംഗ്സ് ആണെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് വലിയൊരു സഹായമാകാം. അപ്പോൾ മറന്നു പോകരുത്, പോൾ ആപ്പ് എടുക്കുക, SOS സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ഇതേപോലുള്ള ഉപകാരപ്രദമായ മറ്റ് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: listening Enter Radio 91.2.
1: അപ്പോൾ വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന് റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ള തർജ്ജൻ എതിരാണ്. ഇന്ന് നമ്മൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറെ അറിവുകൾ കേട്ടു. അപ്പോൾ ഇന്നത്തെ ടെക്കി ടോക്കി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ മൊബൈൽ ഫോൺ നമ്മൾ അറിയുന്നതിലും ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. അത് കണ്ടെത്താനും മനസ്സിലാക്കാനും സുരക്ഷിതമായി ഉപയോഗിക്കാനും ഇനി ടെക്കി ടോക്കി എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ അത് ഷെയർ ചെയ്യും. നമുക്ക് അറിയുന്ന ഒരു ചെറിയ കാര്യം മറ്റൊരാൾക്ക് വലിയ സഹായമായേക്കാം. പുതിയ ടെക്നോളജിയും പുതിയ അറിവുകളുമായി മറ്റൊരു ടെക്കി ടോക്കിൽ നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: Stay tuned, stay happy with the Radio 91.2.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ, കോൺടാക്ട് 8547025367.
6: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.

0: The beat, feel the vibe. Stay tuned in the Radio 91.2.
1: കോട്ടയം അങ്കമാലി
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം.

ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ.

0: ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം. എന്റെ റേഡിയോ 91.2.

എപ്പോഴും എവിടെയും കൂട്ടായി. 8 റേഡിയോ 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: Stay tuned, stay happy with the Radio 91.2.

0: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: You're listening to Enter Radio 91.2.

0: ദൂരദർശൻ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാ സമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പൂനമല്ലി വടവളിനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് നാടിന് സമർപ്പിക്കുന്ന അദ്ദേഹം 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ഐഐടി മദ്രാസിലെ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. 16-ാം നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ടെക്നോ പാർക്ക് ഫേസ് 1-ൽ ടെക് കേരളം ബ്രാൻഡ് അവതരണവും ഐടി പാർക്ക് അഫിലിയേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ യുവാക്കളുടെ പ്രയോജനത്തിനായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ മഹാസംഗമം എറണാകുളത്ത് നടന്നു. സംഗമം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികൾക്കായി വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയോടുള്ള താൽപര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കതിര് പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമാകുന്നു. ജില്ലയിലെ 27 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 10 സെന്റ് സ്ഥലത്ത് മാതൃകാ പോഷകത്തോട്ടം, പഴവർഗ കൃഷി, പുഷ്പ ഔഷധ സസ്യത്തോട്ടം, ജൈവകൃഷി, ജൈവവള നിർമ്മാണം, വിത്ത് ബാങ്ക് സ്ഥാപിക്കൽ, തനത് വിത്തുകളുടെ ശേഖരണവും സംരക്ഷണവും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഓരോ കാർഷിക ക്ലബിലേക്കും 25 മുതൽ 30 വരെ വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുക. പച്ചക്കറിത്തോട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വിദ്യാലയത്തിന് 10,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്.
0: കൊച്ചി കളമശ്ശേരിയിൽ സ്പാ നടത്തിപ്പിന്റെ മറവിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ യുവതിയെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചു. യുവതിക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗസ്മരണകൾക്ക് ആദരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാകുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ഐഎസ്എൽ ഫുട്ബോളിന്റെ പുതിയ സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ്സി എസി ഡൽഹി പോരാട്ടം പുരോഗമിക്കുകയാണ്. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ എഫ്സി ഗോവ ചെന്നൈയിൻ എഫ്സിയെ നേരിടും. നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തിയ ഘോഷയാത്രയ്ക്ക് പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് സ്വീകരണം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: ഘോഷയാത്ര നാളെ വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തും. കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും.
0: സംസ്ഥാനത്തെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ പിഴയായി 62,000 രൂപയും ചുമത്തി. ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. പരിശോധന എല്ലാ മാസവും തുടരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷിനും കൌൺസിലർ സുഗതനുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി കൌൺസിലർമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റായ്പൂരിലെ ഓൾ ഇന്ത്യ റേഡിയോ ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 58 വയസ്സായിരുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ 1993 ബാച്ച് ജൂനിയർ ഗ്രേഡ് ഗ്രൂപ്പ് ബി ഉദ്യോഗസ്ഥനാണ് വികൽപ് ശുക്ല. ബി എസ് എൻ എല്ലിന്റെ 26 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് പി എം ജി ജംഗ്ഷനിലെ ബി എസ് എൻ എൽ കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് കെ എം ബീനമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യ കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. മേയർ വി വി രാജേഷ് പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. പാളയം, ഫോർട്ട്, കണ്ണമ്മൂല, തൈക്കാട്, പെരുന്താന്നി വാർഡുകളാണ് ആദ്യ ഘട്ടത്തിലുള്ളത്. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94 പതിപ്പ് നാളെ വാരാണസിയിൽ സംഘടിപ്പിക്കും. സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്ന് ദീക്ഷ മണ്ഡപ് വരെയാണ് സൈക്കിൾ യാത്ര. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടിയിൽ പങ്കെടുക്കും. നശാമുക്ത യുവ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സൺഡേസ് ഓൺ സൈക്കിൾ സംഘടിപ്പിക്കുന്നത്. ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച 3 ശേഷി വികസന പരിശീലന പരിപാടിക്ക് കവരത്തിയിൽ തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലെ 3 നടപ്പാക്കി വരുന്ന ഡിസിഎംഎസ് സംവിധാനം ഭൂമിശാസ്ത്രപരമായി വിവിധ ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16 കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാസമ്മേളനം 9. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: അധികം മനുഷ്യരില്ലാത്തൊരു ഗ്രാമം. അവിടെ കുന്നിനു മുകളിൽ ഒരു എഴുത്തുകാരന്റെ ചെറിയ വീടുണ്ട്. അവധിക്കാലത്ത് മാത്രമേ അയാൾ വരൂ. അങ്ങനെ ഒരു അവധിക്കാലം ചെലവിട്ട് മടങ്ങിപ്പോകുമ്പോൾ താഴ്വരയിൽ പരിചയമുള്ളൊരു പാവവൃദ്ധയുണ്ട്. അവരുടെ കുടിലെത്തി അദ്ദേഹം യാത്ര ചോദിച്ചു. അപ്പോൾ തന്നെ ആ വൃദ്ധയുടെ മുഖം വാടി. പിന്നെ അവർ പറഞ്ഞു, ഓരോ രാത്രിയും നിങ്ങൾ ഉമ്മറത്ത് തൂക്കി വെച്ചിരുന്ന ആ വിളക്കില്ലേ, അതെനിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു. ഇവിടെ നിന്ന് അത് കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഒരു വെളിച്ചം കത്തുന്നതുപോലെ. ഇത് കേട്ടപ്പോൾ ആ എഴുത്തുകാരൻ്റെ കണ്ണു നിറഞ്ഞു. ആ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ വീട്ടുപടിക്കൽ എന്നും വിളക്കു തൂക്കാൻ ഒരാളെ ഏൽപ്പിച്ചാണ് ആ മനുഷ്യൻ യാത്ര പറഞ്ഞു പോയത്. ഒറ്റയ്ക്കല്ലെന്ന് തോന്നിക്കാൻ ഇങ്ങനൊരു വെളിച്ചം ഏതൊരു മനുഷ്യനും കൊതിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ ആയുസ്സിന്റെ ഓരോ കോണിലും നാം കാത്തിരിക്കുന്നുണ്ട്. കാരണമൊന്നുമില്ലാതെ, പരിധിയൊന്നുമില്ലാതെ സ്നേഹം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, നമ്മെ നമ്മളായി സ്വീകരിക്കുന്ന ഒരാൾ, എത്രയും അറിയുന്ന, എന്തും പറയാവുന്ന, എത്രയും മാപ്പ് നൽകുന്ന കുംഭസാര കൂട് പോലെയുള്ള ചില മനുഷ്യർ. കുറെയൊന്നും വേണ്ട, അങ്ങനെ ഒരാൾ മാത്രം മതി. ജീവിതത്തിൽ നാം തളരില്ല. തെറ്റായ ഒരു ബന്ധത്തിലേക്ക് തന്റെ ഭർത്താവ് അകപ്പെട്ടു. അതിനിടയിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലുമായി. അദ്ദേഹം മരണാസന്നനാണ്. ആ സമയത്ത് ആ മനുഷ്യൻ ആ തെറ്റ് പ്രിയപ്പെട്ട ഭാര്യയോട് തുറന്നു പറഞ്ഞു. നീ എനിക്ക് മാപ്പ് തരില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ പ്രിയ പത്നി കരഞ്ഞു. അയാളുടെ നെറ്റിയിൽ കൈവച്ചു പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ആർക്കാണ് ഞാൻ മാപ്പ് നൽകുക? ആ പാവം പെണ്ണിന്റെ മനസ്സാണ് കുന്നിനു മുകളിലെ കെടാവിളക്ക്. എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞാലും തിരികെ വന്ന് മുട്ടിയുരുമുന്ന പൂച്ചക്കുഞ്ഞിനെ പോലെ ചില മനുഷ്യർ. സ്നേഹമാണ് നമുക്കൊക്കെ ജീവിക്കാനുള്ള മരുന്ന്. വീടും വസ്ത്രവും ഭക്ഷണവും മാത്രം പോരാ, നല്ല സ്നേഹം കൂടി വേണം. നല്ല ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ നാം എന്തു ചെയ്യും? കിട്ടുന്ന ഭക്ഷണം കഴിക്കും. നല്ല സ്നേഹം കിട്ടിയില്ലെങ്കിലോ, കിട്ടുന്ന സ്നേഹം ആസ്വദിക്കാൻ തുടങ്ങും. കൂടെയുള്ള ഒരു മനുഷ്യനും അങ്ങനെ ഒരു അവസ്ഥ നാം ഉണ്ടാക്കരുത്. മഹാനായ റൂമി പറയുന്നുണ്ട്, മണ്ണിന് നനവ് വേണം, ആകാശത്തിന് നീലിമയും, കടലിന് ശാന്തതയും, കാറ്റിന് നൈർമല്യവും, പൂവിന് സുഗന്ധവും, മനുഷ്യന് സ്നേഹവും. സ്നേഹിക്കുക, വീണ്ടും വീണ്ടും സ്നേഹിക്കുക. സ്നേഹമല്ലാതെ നമുക്കൊന്നും ബാക്കിയാവരുത്. സ്നേഹമല്ലാതെ നാം ഒന്നും ബാക്കിയാക്കരുത്.
1: ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: തേടി.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

ചെറുപ്പത്തിൽ പലരും ചോദിച്ചിട്ടുണ്ട്, വലുതായിട്ട് എന്താണ് ആഗ്രഹമെന്ന്. വളർന്നപ്പോഴാണ് അതിനുത്തരം കിട്ടിയത്. ആ ബാല്യകാലം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജിന. ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതേ അത്ഭുതമാണ്, മാസ്മരികമാണ്. ചിലതിനോട് വല്ലാത്ത കൊതി തോന്നും, ആഗ്രഹിക്കും. പിന്നെ അവിടെ എത്തുമ്പോൾ മടുപ്പ് തോന്നും. പിന്നെ ആ മടങ്ങിപ്പോകാൻ കൊതിക്കും. മടങ്ങിപ്പോകാനായില്ലെങ്കിൽ മടങ്ങിപ്പോകുന്ന കാലം ഓർത്ത് സന്തോഷിക്കും. ആഗ്രഹങ്ങൾക്ക് അർത്ഥമുണ്ടായിരുന്നെങ്കിൽ സ്വർഗം മനുഷ്യൻ തേടില്ലായിരുന്നു. അത്ര ഭംഗിയാണ്, അത്ര ഇഷ്ടമാണ് ആഗ്രഹങ്ങൾ. നടക്കുന്നതാണോ നടക്കാത്തതാണോ വ്യത്യാസമില്ല. പക്ഷേ ഒത്തിരി ആഗ്രഹങ്ങൾ ഓരോ കാലത്തും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. ഇന്ന് ആ ആഗ്രഹങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

നിഷ്കളങ്കതയും ഭംഗിയും നമ്മുടെ മനസ്സിന്റെ ഭാവങ്ങൾ അനുസരിച്ചാണ്. സത്യത്തിൽ ബാല്യത്തിന്റെ ആഗ്രഹങ്ങളും കൗമാരത്തിന്റെ ആഗ്രഹങ്ങളും യൗവനത്തിന്റെ ആഗ്രഹങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ ഭാവനകളുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ബാല്യത്തിലെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും കളിപ്പാട്ടം, ചെരുപ്പ്, മഴയത്ത് നനയുക, കുസൃതികൾ കാണിക്കുക, പള്ളിക്കൂടത്തിൽ അവധി കിട്ടിയാലേ കൂട്ടുകാരുമൊത്ത് കളിച്ചു തിമിർക്കുക, കൂടുതൽ സ്നേഹം പിടിച്ചു വാങ്ങുക, ഇതൊക്കെയാണ് ആഗ്രഹം. അതിന് പലപ്പോഴും വഴക്കുണ്ടാക്കും കേട്ടോ. അമ്മയുടെ മുന്നിൽ അസുഖങ്ങൾ അഭിനയിക്കും, ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കിട്ടാൻ വേണ്ടി കരയും, അങ്ങനെ അങ്ങനെ പലതും. അതൊക്കെ ഓരോ ആഗ്രഹങ്ങളായിരുന്നു. ഓരോ ഉത്സവങ്ങളും ആഘോഷങ്ങളും വരുമ്പഴേ നിറയെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ. ചെറിയ ചെറിയ കണ്ണാടി, കളിപ്പാട്ടം, തോക്കും പൊട്ടാസും, പിന്നെ കൊച്ചിലുള്ള ആഗ്രഹത്തിലെ പെട്ടെന്ന് വളർന്ന് ചേട്ടനാകണമെന്നോ, നമ്മളെക്കാൾ മൂത്ത പ്രായമുള്ള ചേട്ടന്മാരൊക്കെ കമ്പത്തിനെയും പൂത്തിനെയും കത്തിക്കുമ്പോഴും അവരോടുമ്പോഴും ചാടുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് വളർന്ന് ചേച്ചിയോ ചേട്ടനോ ആയാൽ മതി, വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മുടെ ബാല്യത്തിന്റെ ആഗ്രഹത്തിൽ പെടുന്നതാണ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: നമ്മളെന്താ പറഞ്ഞു
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽസില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഡേവിഡ് ചേട്ടനും ചേച്ചിയും ഒക്കെ സ്കൂളിൽ പോകുന്നത് കാണുമ്പോഴേ നമുക്കെന്നാണ് പുത്തൻ ഉടുപ്പും ബാഗും ഒക്കെ എന്നാ കിട്ടുന്നതെന്ന് മോഹിച്ചു നിൽക്കുമായിരുന്നു. ആ ആഗ്രഹം ഒടുവിൽ സഫലമാകുന്ന ദിവസം വരും. പള്ളിക്കൂടത്തിൽ ചേർക്കലും പള്ളിക്കൂടത്തിൽ പോകലും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിന് പോകാനുള്ള ഒരുക്കങ്ങളും സ്ലേറ്റും പെൻസിലും വാങ്ങുമ്പോഴും പിന്നെ ബാഗും കുടയും ഉടുപ്പും വാങ്ങുമ്പോഴൊക്കെ സന്തോഷമാണ്. പക്ഷേ പള്ളിക്കൂടത്തിൽ കൊണ്ടുവിടുമ്പോൾ കരച്ചിൽ അങ്ങോട്ട് തുടങ്ങും. എങ്ങനെയെങ്കിലും ഇങ്ങ് വീട്ടിൽ വന്നാൽ മതി. പിന്നീട് പള്ളിക്കൂടത്തിൽ പോകാതിരിക്കാനുള്ള ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരും. അതിനെ പലതരം കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയും കേട്ടോ. പനി, വയറുവേദന, തലവേദന, അങ്ങനെ പല ആഗ്രഹങ്ങളും നമ്മൾ എടുക്കും. എന്തൊരാഗ്രഹമായിരുന്നു പള്ളിക്കുടം, പിന്നീട് മടുത്തു തുടങ്ങും കേട്ടോ. പിന്നെ പള്ളിക്കൂടത്തിൽ എത്തി നമ്മൾ നാലിലോ അഞ്ചിലോ ചെല്ലുമ്പോഴാണ് ഹൈസ്കൂളിലെ വലിയ ചേട്ടന്മാരാകാൻ നമുക്ക് ആഗ്രഹം തോന്നുന്നത്. കാരണം അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുള്ളത് പോലെ നമ്മളെ ആരൊക്കെയോ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ അങ്ങനെ എങ്ങനെ തോന്നി. പത്താം ക്ലാസ് എത്തുമ്പോഴേ എങ്ങനെയെങ്കിലും സ്കൂളൊന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നായി. പിന്നെ കോളേജിന്റെ സ്വാതന്ത്ര്യം, കോളേജിൽ പോകാനുള്ള ഇഷ്ടം, കോളേജ് കുമാരികളെയും കുമാരന്മാരെയും കാണാനുള്ള ആഗ്രഹം, ഇങ്ങനെ പോകുന്നു ആഗ്രഹങ്ങളുടെ കഥ പറഞ്ഞു കൂടെയുള്ളത് ഞാൻ സജന.

കോളേജിലെത്തുമ്പോഴേ ആഗ്രഹം പിന്നെ വേറൊരു തലത്തിലാണ് കേട്ടോ. ഇഷ്ടം, പ്രണയം, ജോലി, അധ്യാപകനാവുക അല്ലെങ്കിൽ അധ്യാപികയാവുക, ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ജീവിതം മുന്നോട്ട് പോകും. ഏതൊരു സിനിമയിൽ പറഞ്ഞതുപോലെ ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാൻ എന്ന ആഗ്രഹം കയറിയെ കോളേജിൽ നിന്നും പടിയിറങ്ങി കഴിഞ്ഞാൽ പിന്നീട് ജോലി തേടിയുള്ള യാത്രയാണ്. വിവാഹാലോചന പെൺകുട്ടികൾക്കാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ, അങ്ങനെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. അവിടെ വീണ്ടും നമ്മൾ ബാല്യം കൊതിച്ചു തുടങ്ങും. ബാല്യത്തിലെ മോഹങ്ങൾ ചിറകുവിടർത്തും. അങ്ങനെ മാസ്മരിക്കമാണ് ആഗ്രഹങ്ങളുടെ യാത്ര. യൗവനം കഴിഞ്ഞ് ജോലിയായി, കുടുംബജീവിതമായി, പിന്നീട് നമ്മുടെ ആഗ്രഹങ്ങൾ മക്കളിലേക്കും അടുത്ത തലമുറയിലേക്കുമാണ് പോകുന്നത്. അവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റു ചിലരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങലും തൃപ്തിയാകലും അവരെ വളർത്തലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും ഒക്കെയാകും. വീണ്ടും ഇടയ്ക്കെപ്പോഴോ തനിച്ച് നമ്മുടെ ബാല്യത്തിലേക്ക്, നമ്മൾ ഓടിക്കളിച്ച മുറ്റത്തേക്ക്, നമ്മളെ വാരിപ്പുണർന്ന അച്ഛനിലേക്കും അമ്മയിലേക്കും, അവരുടെ വിയർപ്പിന്റെ ഗന്ധത്തിലേക്ക്. അങ്ങനെയാണ് ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ അല്ലെ? ഇതൊരു ചാക്രീ വലയം പോലെയാണ്. അതായത് എവിടെ നിന്നൊക്കെയോ തുടങ്ങി എങ്ങോട്ടൊക്കെയോ ചാടുന്നു. ആ വളയത്തിലെ ഓരോ ബിന്ദുക്കളും തമ്മിൽ പരസ്പരം നേർരേഖയിലൂടെ അല്ലാതെയോ ബന്ധിക്കപ്പെടുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളും തലങ്ങളും മനുഷ്യനെ പലതും ഓർമ്മിപ്പിക്കുന്നു, പലതും പഠിപ്പിക്കുന്നു. ആഗ്രഹങ്ങൾ അപ്പോഴും തുടരുന്നു. ഏത് പ്രായത്തിലും ഏതവസ്ഥയിലും മനുഷ്യന് യാത്രയാവുന്നത് ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയാണ്. അവസാനിക്കുന്നില്ല ആഗ്രഹങ്ങൾ. പിന്നീട് വിശ്വാസികളായ മനുഷ്യർ പരലോകത്തിലെ നല്ല ജീവിതവും ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവൻ അവസാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളും അവസാനിക്കുന്നില്ല, അനുസൃതം തുടരുന്നു. തൽക്കാലം ഞാൻ വിട പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി, ശുഭ

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പലർക്കുമുള്ള ഒരു പോരായ്മയാണ്, ചിലതൊക്കെ ചെയ്യാൻ ഉറച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് തീരുമാനിക്കാനാവണില്ല. തീരുമാനിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല, തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, തീരുമാനിക്കാനുള്ള കഴിവ് തനിക്കുണ്ടോ എന്ന് വിശ്വാസമില്ല. തീരുമാനിക്കാനായി അച്ഛനെ കാത്തിരിക്കുന്ന, സഹോദരനെ കാത്തിരിക്കുന്ന, സുഹൃത്തുക്കളെ കാത്തിരിക്കുന്ന, ഭാര്യയെ കാത്തിരിക്കുന്ന, ഭർത്താവിനെ കാത്തിരിക്കുന്ന ചില മനുഷ്യരൊക്കെ ഉണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് സഹതാപവും തോന്നാറുണ്ട്. നമ്മളോടൊക്കെ സംശയങ്ങൾ ചോദിച്ചു വരുമ്പോൾ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിനു മുമ്പ് പലതിനെക്കുറിച്ചും പലരോടും ആലോചിക്കുന്നത് നല്ലതുമാണ്. എന്നാൽ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ സ്വപ്നങ്ങളുടെ, നമ്മുടെ വികാരങ്ങളുടെ ഏറ്റവും ലോലമായ ഇഴകൾ പോലും തിരിച്ചറിയാവുന്നത് നമുക്കാണ്. അത് മറ്റൊരാൾക്ക് അങ്ങനെ ചിന്തിക്കാനാവില്ല. നാം ചർച്ച നടത്തുന്ന അല്ലെങ്കിൽ ആലോചന നടത്തുന്ന ആളുകൾക്ക് നമ്മളിലുള്ള വൈകാരികത മാറ്റിവെച്ച് അതിന്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ചില ഉപദേശങ്ങൾ നമുക്ക് തരാനാവും. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അറച്ചു നിന്നവരാരും മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അടിതെറ്റി വീണിട്ടേ ഉള്ളൂ എന്നതാണ് ചരിത്രം. അതുകൊണ്ട് ചർച്ചകൾ നടത്താം, ആലോചനകൾ നടത്താം, തീരുമാനങ്ങൾ ശക്തമായി എടുക്കുക തന്നെ വേണം. എടുക്കേണ്ട സമയത്ത് അത് തൊഴിൽ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ അനിവാര്യമാണ്. ചില ശീലങ്ങൾ മാറ്റാൻ, ചില നിലപാടുകൾ സ്വീകരിക്കാൻ, കൺമുമ്പിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കാനൊക്കെ കരുത്തുറ്റ തീരുമാനങ്ങളാണ് ആവശ്യം. കാരണം കരുത്തുറ്റ തീരുമാനങ്ങൾ ഒരു കരുത്തുറ്റ ശിലയാണ്. മനോഹരമായ സൗധങ്ങൾ തീർക്കുന്ന ശില പോലെ മനോഹരമായ ചില യാഥാർത്ഥ്യങ്ങൾ നേതെടുക്കുന്നതിന് ജീവിതത്തിൽ ഈ കരുത്തുറ്റ തീരുമാനങ്ങൾ ഉണ്ടായേ മതിയാവൂ. ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി ഓരോരുത്തർക്കും ഉണ്ടാകണം. മക്കളെ വളർത്തുമ്പോൾ ആ പ്രാപ്തി അവർക്കുണ്ടാകത്തക്കവണ്ണം വളർത്താനും രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എല്ലാം ചെയ്തു കൊടുക്കാനല്ല, എല്ലാം ചെയ്യാൻ അവനെ തയ്യാറാക്കുന്നതിനാണ് രക്ഷകർത്തൃത്വം എന്ന് നാം മറന്നുപോകരുത്. സൗഹൃദവും പിന്തുണയും ഒക്കെ അതിനാകണം. വാഹനം കൈ കാണിച്ചു നിർത്തി അവനെ അതിലേക്ക് കയറ്റി ഇരിക്കാനുള്ള സീറ്റ് കാണിച്ചു കൊടുത്ത് വിടുന്ന രക്ഷകർത്താവല്ല യഥാർത്ഥത്തിൽ നല്ല രക്ഷകർത്താവ്. അവൻ തന്നെ കൈ കാണിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവനെ കൊണ്ടുതന്നെ കൈ കാണിപ്പിക്കുകയും അവൻ തന്നെ സീറ്റ് തിരഞ്ഞു പിടിച്ച് അതിൽ പോയി ആത്മവിശ്വാസത്തോടെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു രക്ഷകർത്താവാകുന്നത്. ഇത് കുടുംബജീവിതത്തിൽ ഭാര്യഭർത്തൃ ബന്ധത്തിലും സഹോദര ബന്ധങ്ങളിലും മക്കൾ പിതാവ് മാതാവ് തുടങ്ങിയ ബന്ധങ്ങളിലെല്ലാം ഇത് ഒരു അടിസ്ഥാന തത്വമായി തന്നെ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.
1: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 90.

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എൻ്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.